रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

You are listening to

0: रेडियो सुनो 91.7 FM,
1: कतर्स फेवरेट रेडियो स्टेशन।

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: No.

0: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: 91.7 FM.
1: Katos Happiness Frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Joy Alukas brings you the joy of summer.
1: ജൂവലറി പർച്ചേസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജൂവലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺ വേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. ഇനി നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വ We're being 91.7 at the speed to go down.

0: ഹാപ്പി റൈറ്റിംഗിലെ കൗതുകങ്ങൾ.
1: ബ്രാൻഡിന്റെ ശബ്ദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതാണ് ഒരു കോപ്പി റൈറ്റർ. അത് എല്ലാവർക്കും തോന്നുന്നത് ഇത് ഇത്ര സിമ്പിൾ ആണ്, ഇത് നാല് വാക്കുകൾ ചേർത്ത് വെക്കുന്ന ഒരു പരിപാടി അല്ലേ എന്നുള്ള എല്ലാവർക്കും തോന്നുന്നു. പക്ഷെ ആ നാല് വാക്കുകൾ എത്ര പേരുടെ തലയിൽ വരും, ഇതിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം ആ ഒരു ചിന്തയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു കോപ്പി റൈറ്റേഴ്സിന്റെ കാലിബർ ഇരിക്കുന്നത്.
0: സ്മാർട്ടോക്കിൽ അതിഥിയായി എത്തുന്നു ആഗോള ശ്രദ്ധ നേടിയ കോപ്പി റൈറ്റർ അരുൺ അനൂപ്.
1: AI ഡെലിവർ ചെയ്യുന്ന മില്ലി സെക്കൻഡ്സിൽ എനിക്ക് കോൺസെപ്റ്റോ ഐഡിയാസ് അല്ലെങ്കിൽ കോപ്പിയോ ഡെലിവർ ചെയ്യാൻ പറ്റിക്കോളണം
2: ഇല്ല,
1: നിർബന്ധമില്ല. പിന്നെ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ, ഹ്യൂമൻ ഇൻസൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കുറിച്ച് കൊള്ളുന്ന രീതിയിലുള്ള ഐഡിയാസും കോപ്പിയും ഡെലിവർ ചെയ്യാറുള്ളത്. അത് ചിലപ്പം AI എന്നോട് ചിലപ്പോൾ തോറ്റു പോവായിരിക്കും, കാരണം AI കാണാത്ത ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടാവും.
3: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ. Brought to you by
4: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop.
5: Just feel like you're home.
3: In association with
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: റേഡിയോ സുനോ 91.7.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Chennai beats.
3: Tamil head of the hour.
4: In the art of podumakkolanda.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.

പിന്നെ ഉണ്ണല്ലേന്നോ, ഈ ഒരു സമയമാകുമ്പോ, വെള്ളിയാഴ്ച ഈ ഒരു സമയമാകുമ്പോ നീട്ടിയൊരു ഊണ്, അത് നിർബന്ധ. മീൽഷെടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന, അപ്പുണ്ണിയാണ് കൂടെ ഉള്ളത്. എന്താണ് പരിപാടി? വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി? എന്ത് കുക്ക് ചെയ്യാനാണ് ഐഡിയ ഉള്ളത്, അല്ലെങ്കിൽ എന്ത് കഴിക്കാനാണ് ആഗ്രഹമുള്ളത്? എനിക്ക് കുറെ നാളുകളായിട്ട് ഈ റീൽസ് വീഡിയോകളിൽ എന്നെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാട്ടോ, നല്ല ചോറും മീനിന്റെ വിഭവങ്ങളും. അത് പ്രത്യേകിച്ച് നാട്ടിൽ നിന്നുള്ള വീഡിയോസ് ആണ് കാണുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ പോയി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ചോറും മീനും, അതാണ് ഇന്നത്തെ മീൽഷെടി. അതായത് മീൻ വിഭവങ്ങളാണ് ഇന്നത്തെ മീൽഷെടിയെ സ്പെഷ്യലാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളൊരു സ്പെഷ്യൽ മസാലയിൽ ആദ്യം ഒരു തക്കാളി മീൻകറി അങ്ങ് തുടങ്ങാം അല്ലേ. ഒരു ഗ്രേവി ഉള്ളൊരു കറി അങ്ങ് വെച്ചിട്ട് പരിപാടി തുടങ്ങാം. അപ്പം തക്കാളി മീൻകറിക്ക് വേണ്ടിയുള്ള ചേരുവകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മീൻ വേണം 1/2 kg, തക്കാളി വേണം 2 എണ്ണം, കാശ്മീരി മുളകുപൊടി 1 സ്പൂൺ, സാധാരണ മുളകുപൊടി വേണം 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി 1/2 സ്പൂൺ വേണം, മല്ലിയില വേണം 1-2 സ്പൂൺ അരിഞ്ഞതെടുത്തോളൂ, ഉള്ളി ചെറുതായിട്ട് ചതച്ചത് വേണം 2 സ്പൂൺ, ഉലുവാപ്പൊടി വേണം 1/2 സ്പൂൺ, എണ്ണ വേണം 3 സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 സ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ തക്കാളി മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്ന് പറയുന്നത്. ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചോ. 2 പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മൾ തയ്യാറാക്കും തക്കാളി മീൻകറി.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

മീൽസ് റെഡിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പൊ തക്കാളി മീൻകറി പകുതി പരുവത്തിൽ ഇരിക്കുക, ചേരുവകളൊക്കെ എല്ലാവരും എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-13 ചേരുവകളൊക്കെ എല്ലാവരും കയ്യിൽ റെഡിയാണ്. അപ്പൊ ഇനി അത് കുക്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അതിനുശേഷം സ്റ്റൗവില് പാൻ വെച്ച് നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. അത് കഴിഞ്ഞ് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അത് നന്നായിട്ട് വഴറ്റി കഴിയുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് തക്കാളി നീളത്തിൽ അരിഞ്ഞ് അതങ്ങ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചതും അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉലുവ പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴുകി വെച്ച മീനും ചേർത്ത് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ച് അത് കുറുക്കിയെടുക്കുക. ഇതിൽ പുളിരസം കൂടുതലായതുകൊണ്ട് പിന്നെ പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദൂറുന്ന തക്കാളി മീൻകറി റെഡി ആയിരിക്കുകയാണ്. ഈ ഒരു കുറ്റക്കറി മതി ആവശ്യത്തിന് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഒരു സ്പെഷ്യൽ മസാലയിലെ ഒരു മീൻ ഫ്രൈ അവിടെ റെഡി ആവുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് എത്താം. കേട്ടുകൊണ്ടേയിരിക്കുക മീൽസ് റെഡി.

0: ലുലുവിനെ സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
1: Everyone, this is Vijay Shudas.
2: You're listening to
1: Radio Suno 91.7 FM.

0: എന്തൊക്കെ കറികൾ ഉണ്ടെങ്കിലും പ്ലേറ്റ് നിറയെ കറികൾ ഉണ്ടെങ്കിലും ഒരു കഷ്ണം മീൻ വറുത്തതുണ്ടെങ്കിൽ ആ ഊണ് വളരെ സ്പെഷ്യൽ ആവും. മീൽ സ്റ്റഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെ ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സ്പെഷ്യൽ റെസിപ്പിയിൽ ഒരു മീൻ ഫ്രൈ നമുക്ക് തയ്യാറാക്കുന്നു. മീൻ രണ്ടെണ്ണം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനാണെങ്കിലും എടുത്തോ, വറുത്ത ടേസ്റ്റ് കിട്ടുന്ന ഏത് മീനാണെങ്കിലും എടുത്തോ. മുളക് പൊടി വേണം ഒരു സ്പൂൺ, കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ വേണം, കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ എടുത്താൽ മതി. ഇനിയാണ് നമ്മുടെ മരുന്ന്, പെരിഞ്ജീരകം വേണം കാൽ സ്പൂൺ, ഒരല്പം ഗരം മസാല, ചതച്ചെടുത്ത തേങ്ങ ഒരു കാൽ സ്പൂൺ വേണം, മഞ്ഞൾപ്പൊടി വേണം ഒരു നുള്ള്, ഉപ്പ് വേണം ആവശ്യത്തിന്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന വിധം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം, ആ നമ്മൾ കുറച്ചെടുത്ത് വെച്ച ഗരം മസാല, ചതച്ചെടുത്ത തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് ശേഷം നന്നായിട്ട് മിക്സിയിൽ യോജിപ്പിച്ചെടുക്കുക. ഇത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കി കഴിയുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മീനിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നല്ലപോലെ രണ്ട് സൈഡും തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം എണ്ണയിലിട്ടിട്ട് ഇത് വറുത്തെടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടും രുചികരമായിട്ടുള്ള ഒരു മീൻ വിഭവമാണിത്. സാധാരണ നമ്മൾ ആരും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇത് ക്രിസ്പിയാക്കി വറുത്തെടുക്കുന്നത് പോലെ തന്നെ നമുക്കിത് തവയായിട്ടും ചെയ്തെടുക്കാവുന്ന കേട്ടോ. കുറച്ചധികം സമയം വേണം എന്നുള്ളത്, പക്ഷെ മസാല കരിഞ്ഞു പോകാതെ നോക്കണം. മീൽ സ്റ്റഡിയുടെ വിശേഷങ്ങൾ തുടരും.
1: ചെന്നൈ ബീറ്റ്സ്.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

നമ്മുടെയൊക്കെ ജീവിതത്തിലും ആരോഗ്യക്രമത്തിലും ആഹാരക്രമത്തിലും ഒക്കെ ഈ പഴവർഗ്ഗങ്ങൾക്ക് ഭയങ്കര സ്വാധീനമുണ്ട്. അത്തരത്തിലുള്ളൊരു പഴവും എന്നാൽ നമ്മൾ നേരിട്ട് കടിച്ചു കഴിക്കാത്തതുമായിട്ടുള്ളൊരു പഴമാണ് കിവി എന്ന് പറയുന്നത്. കിവി ചിലപ്പോൾ നമ്മൾ വല്ല ഫ്രൂട്ട് സലാഡിൻ്റെ ഉള്ളിലൊക്കെ വരുമ്പോഴൊക്കെ ആയിരിക്കും കൂടുതൽ കിവി കഴിക്കുക. അപ്പോൾ നിരവധി പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കിവിയാണ് ഇന്നത്തെ മീൽസ് റെഡിയിലെ മറ്റൊരു താരം. അപ്പൊ മീൻകറിയും മീൻ ഫ്രൈയും ഒക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു ഫ്രൂട്ട് കഴിക്കുക, അതൊരു സംഭവമല്ലേ. ഇത് കഴിച്ച ആദ്യം തന്നെയുള്ളൊരു ഗുണം, കിവി കഴിച്ച ആദ്യം തന്നെയുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ദഹനം നന്നായിട്ട് മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതായത് ഡയറ്ററി ഫൈബർ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, പ്രതിരോധ ശേഷി കൂട്ടുന്നു. അതായത് ധാരാളം വൈറ്റമിൻ സി ഉള്ള സംഭവമാണ് കിവി, അങ്ങനെയൊരു ഫ്രൂട്ടാണ്. അപ്പം അതുകൊണ്ട് അത് പ്രതിരോധ ശേഷി കൂട്ടുന്നു. പിന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. കിവിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ, പൊട്ടാസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഹൃദയാരോഗ്യത്തോടൊപ്പം തന്നെ ചർമ്മ ആരോഗ്യവും നമ്മൾക്ക് മെച്ചപ്പെടുത്തി തരാനായിട്ട് കിവി ഫ്രൂട്ടിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ഹൃദയവും ചർമ്മവും പോലെ തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിനും കിവി എന്ന ഫ്രൂട്ട് വളരെ ഗുണകരമാണ്. ഡീഹൈഡ്രേഷൻ തടയാൻ, ഇപ്പോഴത്തെ സമയത്ത് നമുക്കറിയാം ഭയങ്കര ഡീഹൈഡ്രേഷനാണ്, ഭയങ്കര ചൂടാണ്, അതിനും നമ്മുടെ ഈ ഫ്രൂട്ട് വളരെയധികം ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കിവി കഴിച്ച് നമ്മുടെ മീൽ സ്റ്റഡി ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം. സെറ്റല്ലേ? ഓക്കേ, ടാറ്റാ, ബൈ ബൈ.

0: رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
1: റേഡിയോ സുനോ

നമസ്കാരം, അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. ഇനി കുറച്ചു നേരം മാപ്പിളപ്പാട്ടിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സമയമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഒരു ഗസ്റ്റും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും ആരാണ് എന്നുള്ളതല്ലേ. സുറുമ എഴുതിയ സുന്ദരിമാരുടെ ഈണങ്ങളുമായി മാപ്പിളപ്പാട്ടിന്റെ മാസ്മരിക ശബ്ദം കണ്ണൂർ സീനത്ത്. 90s-ലും 2000s-ന്റെ തുടക്കത്തിലുമൊക്കെ ഓഡിയോ കാസറ്റുകളിലൂടെ മലയാളികളുടെ വീടുകളിലേക്ക് മാപ്പിളപ്പാട്ടിന്റെ മാധുര്യം എത്തിച്ച ശബ്ദങ്ങളിൽ ഒന്ന് തന്നെയാണ് കണ്ണൂർ സീനത്തിൻ്റെതല്ലേ. മലബാറിലെ കല്യാണ പന്തലുകളിലും പെരുന്നാൾ ആഘോഷങ്ങളിലും ഒഴിവാക്കാനാവാത്ത ശബ്ദം കണ്ണൂർ സീനത്തെന്ന ആ ഗായികയ്ക്ക് മാത്രമായിട്ടുള്ള കുറച്ച് പ്രത്യേകതകളുണ്ട്. ലൈവ് കച്ചേരികളിൽ മാപ്പിളപ്പാട്ടിന്റെ ഭാവവും ഈണവും സദസ്സിലേക്ക് നേരിട്ടെത്തിക്കാനുള്ള അസാധ്യമായിട്ടുള്ളൊരു കഴിവ്. വിവാഹ ചടങ്ങുകളിലെ ഒപ്പന പാട്ടുകൾക്കും കാസറ്റ് കാലഘട്ടത്തിലെ ആൽബങ്ങൾക്കും കണ്ണൂർ സീനത്ത് വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. വീംകുട്ടി മാഷ്, കണ്ണൂർ ഷെരീഫ്, റഹീം അത്തവാട് തുടങ്ങിയ പ്രമുഖ ഗായകർക്കൊപ്പം നിരവധി സ്റ്റേജ് ഷോകളും മാപ്പിളപ്പാട്ട് ആൽബങ്ങളും സീനത്ത് ചെയ്തിട്ടുണ്ട്. സുറുമ എഴുതിയ സുന്ദരിയും ബി വി ആയിഷയും തെക്കേലെ പാത്തുമ്മയും മധുവർണ പൂവല്ലയും അപ്പങ്ങളെമ്പാടും ഒക്കെ തുടങ്ങി നമ്മളെന്നും എന്നും ഇഷ്ടപ്പെടുന്ന ഒരു പിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ കണ്ണൂർ സീനത്ത് തന്റെ വേറിട്ട ശബ്ദത്തിലൂടെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗായിക കണ്ണൂർ സീനത്ത് ഇതാടെ മാപ്പിളപ്പാട്ട് ഓർമ്മകളിലൂടെയാണ് ഇനി കുറച്ചു നേരം വിഷൽ ഖത്തറിലൂടെ നമ്മൾ സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. അതിനു മുൻപ് നല്ല മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ കണ്ണൂർ സീനത്തും ഉണ്ടാവും. കേട്ടോണ്ടേ ഇരിക്കുക, ഇത് റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണം എന്നുണ്ട്. പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
1: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
1: 600-7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: മനുഷ്യ മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് നേരെ മലബാറിന്റെ മണ്ണിലേക്ക് പോകാറുണ്ടല്ലേ. കല്യാണ പന്തലുകളിലെ പാട്ടോർമ്മകളിലേക്കും പ്രവാസികളുടെ പ്രിയപ്പെട്ട പാട്ടീണങ്ങളിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകാറുമുണ്ട്. മാപ്പിളപ്പാട്ടിലെ ഇതിഹാസ ഗായിക നമ്മുടെ സ്വന്തം കണ്ണൂർ സീനത്ത് ഇത്തയാണ് ഇന്ന് നമ്മളോടൊപ്പം മാപ്പിളപ്പാട്ട് വിശേഷങ്ങളുമായിട്ട് കൂടെയുള്ളത്. ഇത്ത വെൽക്കം ടു ഷെൽ ഖത്തർ.
1: താങ്ക് യു.
2: ഫസ്റ്റ് ഇത്ത കാണുമ്പോൾ തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്, ഇപ്പൊ സ്റ്റേജ് ഷോസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എനർജി ഒക്കെ എവിടെ ഇരിക്കുന്നത്, എങ്ങനെ എനർജി
1: കൊണ്ടുവരുന്നേ. സ്റ്റേജിൽ എത്തുന്നേരെ വിചാരിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പിള്ളേർ പറയും മാറ്റി ഇങ്ങോട്ട് ടെൻസിലിരിക്കേണ്ട പാട്ടോടെ മതി, ആ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നിട്ട് കയറി കയറി കഴിഞ്ഞപ്പോ എനിക്കൊന്നും ഓർമ്മണ്ടാവില്ല.
2: അതാ നമുക്ക് വേണ്ട, നമുക്ക് ആ ഒരു എനർജി കാണുമ്പോൾ
1: എനർജി ഉള്ളത് കൊണ്ടാണല്ലേ എന്നെ പിന്നെ പിന്നെ ആൾക്കാരെ വിളിക്കും.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ജനങ്ങളെ ഏറ്റെടുത്തില്ലേ.
2: അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഇത്തവണ കുറച്ച് പഴയ കാലത്തിലേക്ക് ഒന്ന് പോയാലോ. മാപ്പിള പാട്ടിന്റെ ആദ്യ കാലം അല്ലെ ഇത്ത പാട്ടിലേക്കൊക്കെ വരുന്ന ആ ഒരു സമയം, അതില് ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം ഒക്കെ.
1: ഓർമ്മയിൽ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യം എനിക്കും ഇങ്ങനെ പാട്ടും കാര്യങ്ങളും അറിയുന്നല്ല.
2: അതെ,
1: സ്കൂളിൽ യുവജനോത്സവത്തിന് ഇതിനൊക്കെ പങ്കെടുക്കുന്ന ആളായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ 10-13 വയസ്സിൽ കല്യാണം കഴിഞ്ഞു വീട്ടിലായി. പിന്നെ കുറച്ച് നാള് ഒരു കുട്ടിയായി, ഒരു 10-18 വയസ്സ് വന്നിട്ടുള്ള സമയത്ത് വളവട്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ചുരുക്കി പറയാം, അവിടെ പിന്നെ അന്ന് ഒരുപാട് ആൾക്കാർ പാട്ടുപാടി. പക്ഷെ അന്ന് ഞാൻ ആ പരിപാടിക്ക് പോയിട്ടില്ല. ഷാരു എന്നെ പോലത്തെ ഒരു പെണ്ണ് പാടിയെന്ന് പറഞ്ഞ് മാമ്മമാരോട് പോയിട്ട് പറഞ്ഞു കൊടുത്തു. എല്ലാരും നിങ്ങളാണ് ഒരു പാട്ടൊന്നും അത്ര വലിയ ഇതാക്കിയെന്ന്, പെണ്ണിന്റെ ശബ്ദം മേൽക്കൂര കേൾക്കാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചവരാണ് അവര്. പക്ഷെ ഞാൻ പാട്ടുപാടി വിട്ടില്ല. പക്ഷെ എന്റെ ഉമ്മാനെ ആങ്ങളെ എന്റെ ഉമ്മാനെ വന്ന് തല്ലിയപ്പോ വാച്ചിന്റെ ഇത് കൊണ്ട് എന്റെ ഉമ്മാന്റെ മൂക്ക് മുറിഞ്ഞു, നല്ല ബ്ലഡ് ഒക്കെ പോയി. അത് ഞാൻ അറിഞ്ഞു. വന്ന് 3 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. അതിന് പിറ്റേത്തെ സീനറി ഞാൻ പാടി
2: പാടി
1: ആരൊരിക്കാൻ വന്നിട്ടില്ല. അവിടെ നിന്ന് തന്നെ ഞാൻ മുന്നോട്ട്
2: വെച്ചിട്ടുണ്ട്.
1: പിന്നെ ഞാൻ പിന്നോട്ട് കൂടി.
2: ഏത് പാട്ടായിരുന്നു അത്?
1: അന്ന് പാടിയത് മമ്പിക്ക് ഹൻസർ.
2: അപ്പൊ നമുക്കൊന്ന് കേട്ടാലോ ഒരു പാട്ട്?
1: തീർച്ചയായിട്ടും.

0: എനിക്ക് പെട്ടെന്ന് പണ്ട് വാപ്പച്ചയൊക്കെ എപ്പോഴും റേഡിയോയിൽ ഈ ഒരു പാട്ട് അവരിങ്ങനെ മാറി മാറി
1: കേൾക്കും.
0: അതെ അതെ, റമലാത്ത ഇരു ലോക
1: ജയമിസ്കിന്റെ പാടിയത്.
0: അതെ അതെ അതെ.
1: പക്ഷെ അന്ന് ഞാൻ ഗൾഫ് രാജ്യത്ത് റമലാബിക്കത്തിന്റെ കൂടെ വന്നപ്പോ റംലാബിക്കത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാൻ ഫസിൽ താത്ത റംലാബിക്കും സിബിൽ ചേച്ചി നമ്മൾ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ റംലാബിക്കത്തിനോട് ചോദിച്ചിരുന്നു അന്ന് മീഡിയന്റെ ആൾക്കാർ വന്നപ്പോ ഇന്റർവ്യൂവിന് വന്നപ്പം റംലത്താത്തയുടെ പാരമ്പര്യം നിലനിർത്താൻ ആരെങ്കിലും വേണ്ടേ? റംലത്താത്ത പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവരോട് പറഞ്ഞു, എന്തിനാ എനിക്ക് വേറൊരാള്, എന്റെ പാരമ്പര്യം നിലനിർത്തുന്ന മോളാണല്ലോ ഇത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റംലാബിക്കം പാടി വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് റംലാബിക്കത്തിന്റെ അതേ ശബ്ദത്തിലും അതേ അനുകരണത്തിലും ഞാൻ പാടുന്നത്. എനിക്ക് തന്നെ അറിയില്ല ഇങ്ങനെ എന്താണെന്ന്, ഞാൻ അവരെ കണ്ടിട്ടൊന്നും ഇല്ല അന്നേരം. പക്ഷെ കുഞ്ഞുനാളിലെ വീട്ടിൽ പണ്ട് ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ് ഗൾഫെന്ന് പണ്ട് ചെറിയ ടേപ്രിക്കാട്ടും കാസറ്റ് ഇട്ട് പണ സമയത്ത് കൊണ്ടുവന്നാല് എനിക്ക് പഠിത്തത്തോടൊന്നല്ല ഇഷ്ടം, പാട്ടോടെ ഇഷ്ടം. ഇത് രാമും പകലും റംലാബിക്കത്തിന്റെ പാട്ട് കേൾക്കും.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: ചെറിയ ഓർമ്മ അതുള്ളു.

ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: മുൻചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. എന്നോടൊപ്പം സുറുമ എഴുതിയ സുന്ദരിമാരുടെ ഈണങ്ങളുമായി മാപ്പിളപ്പാട്ടിന്റെ മാസ്പരിക ശബ്ദം കണ്ണൂർ സീനത്തും കൂടെയുണ്ട്. ഇത്തവണ കൂടുതൽ മാപ്പിളപ്പാട്ട് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം.
1: ഇത്തവണ ഈ ഒരു സംഗീത വഴിയിൽ ആരായിരുന്നു ഏറ്റവും കൂടുതൽ പ്രചോദനം, നീ പാടണം, നീ സ്റ്റേജിൽ പോകണം, അങ്ങനെ ഒരു പ്രചോദനം നൽകിയത് ആരായിരുന്നു?
2: തീർച്ചയായിട്ടും ആദ്യമായിട്ട് എനിക്ക് പ്രചോദനമല്ല, ഞാൻ ഇതിലേക്ക് ഇറങ്ങിയതിനു ശേഷം വിയങ്കുട്ടി മാഷിന്റെ അടുത്താണ്. എന്റെ ഗുരു വിയങ്കുട്ടി മാഷ്, അസീസ് തൈനേരി, എരഞ്ഞോളി മൂസ, റംലാ ബീഗം, ഫസിൽ, ഇവരൊക്കെയാണ് എന്റെ ഏറ്റവും നല്ല വീർക്ക, ഇവരൊക്കെയാണ് എന്റെ ഗുരുനാഥന്മാർ. അതിൽ കൂടി ഞാൻ ഈ പാട്ടുരംഗത്ത് ഇറങ്ങിയതിനു ശേഷം എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു കാസർഗോഡ്, അബൂബക്കർ സിദ്ദീഖ്. ആ വീട്ടിൽ അവർക്ക് ഉമ്മാക്ക് പെൺമക്കളില്ല, അവര് നാലഞ്ച് ആൺമക്കളാണ്. എന്റെ ഉമ്മാക്ക് നാല് പെൺമക്കളാ. ഇതിൽ കൂടി ഞാൻ ആ വീടുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. ഷാസ് അവര് എന്റെ ആങ്ങളെയാണ്, എന്റെ സഹോദരനാണത്. അതായത് അവരെന്നെ പെങ്ങളായിട്ട് ഞാൻ അവരെ ആങ്ങളായിട്ട് അംഗീകരിച്ചത്. എന്ത് തന്നെ അയക്കാനാലും എനിക്ക് എന്ത് തന്നെ പരാതികളും പരിമം വന്നാലും ഇതിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്മാറാതിരിക്കാൻ കാരണം
1: അതോടൊപ്പം തന്നെ സുറുമ എഴുതിയ സുന്ദരിയോ, ഐഷ ബീബി, അങ്ങനെ ഓരോ പാട്ടും ഇത്ത പാടുന്നു, അതങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് കത്തിക്കുവാണല്ലോ, എല്ലാരും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. സോ അതിനെ എങ്ങനെ ഇത്ത നോക്കി കാണുന്നു?
2: നല്ലല്ലേ, പിന്നെ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ട് ഈ ഐഷ ബീബി പാടാൻ വേണ്ടി ഒന്നര വർഷത്തിന്റെ മേലായി ഈ ബാപ്പു വെള്ളിപ്പറമ്പും നമ്മളെ പിന്നെ മൊയ്തു ഗാലറി വിഷൻ മൊയ്തുവിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയത് ഐഷബി പാടാനല്ല. അവര് പറയുന്നത് വെറുതെ ഇങ്ങനെ അവര് പറയുന്നത് വെച്ചാ സിനത്തെ ഒരു പാട്ടോട്, സിനത്തെ നമ്മളെ ഗാലറി വിഷന്റെ ഒരു പാട്ടോട്, ആ പാടാ പാടാ എന്ന് പറയും. എന്റെ ഈ സ്റ്റുഡിയോ പോയിട്ട് പാടില്ല, ഭയങ്കര മടിയാ. സ്റ്റേജിൽ പോ അങ്ങനെ ഒന്നര വർഷമായിട്ട് എന്റെ പിന്നാലെ കൂടിയിട്ട് ഒരേ സിനിമയോട് ചോദിച്ചു, ഈ എവിടെ ഉള്ളത് ചോദിച്ചു. വാപ്പുക്ക സിനത്തെ എവിടെയാണ്? ഞാൻ കാസർഗോഡ് എന്ന് കാളുവാരനെ അറിയാ, വാപ്പുക്ക എന്നെ പൊക്കാൻ വരുന്നത്. അന്നേരം പറഞ്ഞേ ആയിക്കോട്ടെ, നീ കാസർഗോഡ് ആയിക്കോട്ടെ. അപ്പൊ വാപ്പുക്ക അറിഞ്ഞ നീ ഞാൻ കണ്ണൂരിൽ എന്തറിയാം, ഇക്കബാലിന്റെ കൂടെ തലേന്ന് ആ പ്രോഗ്രാമിന് പോയി. ഇക്കബാല് പറഞ്ഞു ഇപ്പൊ പോയി പിടിച്ചാ കിട്ടുമെന്ന്. ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു, അപ്പൊ കാരണം ഞാൻ നീ ഒരു കാര്യം ചെയ്യും, എന്റെ വീട് നിൽക്കൊന്ന് കാണണോ, ഉള്ളി കയറുന്നില്ല നീ ഇല്ലെങ്കിൽ വീടാണിട്ട് വരാലോ, ഞാൻ അതിന്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ കാ വരണ്ട, ഞാനിത് അങ്ങോട്ടേക്ക് വന്നെന്ന് പറഞ്ഞ് ഞാൻ പോയി സ്റ്റുഡിയോയില്. നോക്കുമ്പോ മൊയ്തൊക്കെ മൊയ്തു അവിടെ ഇരിക്കാണ് ഗാലറി വിഷന്റെ. ഒരു പാട്ട് പാടാൻ വേണ്ടി പോയാ ഞാൻ, ബാപ്പൊക്കെ പാട്ട് എഴുതുന്ന ഞാൻ പാടണ്. അഞ്ച് പാട്ട് പെട്ടെന്ന് പാടി തീർത്തിട്ട് വന്നു. അഞ്ചു മാഷല്ലാഹ്, പിന്നെ പാടുന്നതൊക്കെ ഇറ്റന്നല്ല, എന്നാലും ജനങ്ങളെ സ്വീകരിച്ചു.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കൊന്ന് കേൾക്കാൻ പറ്റുമോ രണ്ടുപേരും?

0: सुनो 91.7 FM Qatar's favorite radio station.
1: This is
0: Radio Suno 91.7.

0: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദി ജോയ് ഓഫ് സമ്മർ.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി purchase ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000 7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.

0: ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
1: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
0: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
2: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്സ് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
5: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
6: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
5: Zamzam Mandi, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
7: Hi, I'm Dharmajan Bolgatti.
8: You're listening to
7: Radio Suno 91.7 FM. Ketu Ketu Kutu.

0: മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. എന്നോടൊപ്പം മാപ്പിള പാട്ടിന്റെ മാസ്പരിക ശബ്ദം കണ്ണൂർ സീനത്തും കൂടെയുണ്ട്. ഇത്താടെ കൂടുതൽ മാപ്പിള പാട്ട് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം.
1: പിന്നെ ഈ ആയിഷ ബി എറിഞ്ഞപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകി എന്നെ ലോക ജനങ്ങളുടെ മുമ്പിൽ എന്നെ എത്തിക്കാൻ കാരണം ഗാലറി വിഷൻ ആണെങ്കിൽ പോലും ബാപ്പൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ പാടിയിട്ടുണ്ടെങ്കിൽ അനാൻഷ.
0: ഞാനിപ്പോ അത് പറയാൻ വരുമായിരുന്നു. ഇത്ര റീ എൻട്രി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനാൻഷയുടെ ആ ഒരു സ്റ്റേജ്.
1: എനിക്ക് അറിയുന്നില്ല അനാൻഷ എന്റെ ഇത്രയും വലിയ ഒരു ആരാധകനാണെന്ന് ഞാൻ
0: അറിയുന്നില്ല. സ്വാഗതം ചെയ്യുന്ന
1: ഇഷ്ടപ്പെട്ട
0: ഗായിക.
1: അതായത് എന്നെ കാണുന്നിടത്തുന്നു എന്നെ ഇപ്പം വെച്ച് കഴിഞ്ഞാല് അനാൻഷാന്റെ എന്റെ പ്രോഗ്രാമാണ് ഒരുവിധ സ്ഥലങ്ങളിൽ ഒരേ സ്റ്റേജിൽ നടക്കുന്നത്. നടക്കുമ്പോ അവര് വെക്കുന്നത് എന്ന് വെച്ചാൽ അനാൻഷ കേറി അനാൻഷാന്റെ ഇത് അവതരിപ്പിച്ചതിന് ശേഷം ചിലപ്പോ ഉദ്ഘാടനം ചിലപ്പോ ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കും. പിന്നെ പിന്നെ എല്ലാ സ്റ്റേജ് വരില്ല അതൊന്നും രണ്ടാളും രണ്ടു മൂന്ന് സ്റ്റേജ് ഇപ്പൊ കഴിഞ്ഞു
0: കഴിഞ്ഞു.
1: അപ്പൊ നമ്മളെ രണ്ടാളും ഒന്നായിട്ട് അവിടെ കയറ്റുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അനാൻഷ വന്ന് അദ്ദേഹം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്നെ വണ്ടിയിൽ നിർക്കിട്ട് കേട്ടുള്ളൂ.
0: പക്ഷെ
1: ജനങ്ങളുടെയൊക്കെ പറ്റുന്നില്ല ആ ആരാധന ആ സ്നേഹം കൊണ്ടുള്ള അവരുടെ അത്രയും ജനങ്ങൾ ഇഷ്ടപ്പെട്ടു നമ്മൾ അത്രയും ഏറ്റെടുത്തു.
0: തീർച്ചയായിട്ടും
1: അനാൻഷ തന്നെ എനിക്ക് ഏറ്റവും അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അനാൻഷാനോട് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു.
0: മാപ്പിളപ്പാട്ടിന്റെ വേറിട്ട ശബ്ദം കണ്ണൂർ സീനത്താണ് കൂടെയുള്ളത്. ഇത്താടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് മനോഹരമായൊരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കൂടെയുള്ളത്. ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ

0: നമ്മുടെ കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
0: 6000 7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: മുൻചുള്ള മാപ്പിളപ്പാട്ടിന് വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. എന്നോടൊപ്പം മാപ്പിളപ്പാട്ടിന്റെ മാസ്പരിക ശബ്ദം കണ്ണൂർ സീനത്തും കൂടെയുണ്ട്. ഇത്താടെ കൂടുതൽ മാപ്പിളപ്പാട്ട് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കണ്ണൂർ സീനത്ത് ഹനാൻ ഷാ ഒരു കോംബോയെ പറ്റിയാണ് ഇത്ര നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ആദ്യം കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു?
1: ഞാൻ ഒരു ഇതേ ഖത്തർ ഷോക്ക് വന്നിരുന്നു. ഖത്തർ ഷോക്ക് വന്നപ്പോ ഞാനും ഇവിടെ അന്നേരം രഹന പിന്നെ എന്താണ് എന്നെ ഒരു ഇതായിട്ട് എന്റെ ഒത്തി ചേർത്തിയതാണ്. പെട്ടെന്നുണ്ടായിരുന്നു എന്റെ എന്റെ അതിന്റെ ഒത്തുള്ള ഇടയിൽ മുസ്തഫ എന്ന് പറയുന്ന ഒരാളാണ് അന്ന് ഇവിടെ പ്രോഗ്രാം നടത്തിയത്. അപ്പം ഖത്തർ ഷോക്ക് വന്നു. ഈ ആനാൻ ഷാൻ സത്യത്തിൽ എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഫുള്ളറെ കുട്ടികളെ ന്യൂ ജനറേഷൻ കുട്ടികളെ തന്നെ അങ്ങനെ പിന്നെ അവിടെ എത്തിയപ്പോ ഞാൻ വന്ന കാറിന്ന് ഒരു ഭാര്യ ഭർത്താവിനോട് അറിയണെന്ന് വെച്ചാ എനിക്ക് ഇന്ന് ആനാൻ ഷാന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കാണ്. ആ കുട്ടിനോട് ചോദിച്ചാൽ എന്താണ് കാര്യം അത്? അപ്പൊ അവൾക്ക് അറിയാൻ തുടങ്ങി എനിക്ക് ആനാൻ ഷാൻ ഒക്കെ ഫോട്ടോ എടുക്കണം. ഓ അന്നേരം ചോദിക്കണം, ഈ ആനാൻ ഷാൻ എനിക്ക് കാണണമെങ്കിൽ അതിന്റെ ഉള്ളിൽ കേറണ്ടേ? ഞാൻ എവിടുന്നാണ് ആനാൻ ഷാൻ ഇനി ഫോട്ടോ എടുപ്പിക്കുക? ഇതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഈ കാറിലിരിക്കണേ. അവിടെ എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് അങ്ങോട്ട് കേറാൻ പറ്റില്ല. പോലീസും ജനങ്ങളുമായിട്ട് ഇങ്ങനെ ഇതാവണി. അന്നേരം ഞാൻ പിന്നെ അപ്പൊ ഞാൻ എന്നെ കണ്ട പടവനോ എന്റെ ബ്രദർ എന്റെ സഹോദരന്മാരും സീന്താത്തോ അതോ നമ്മുടെ സീന്താത്തോ വന്നിട്ടാന്ന്. അപ്പൊ ഞാൻ ചോദിക്കണേ എന്നിട്ട് ഇതാ ഞാൻ ചെയ്യുന്ന എനിക്കറിയില്ല. സുറുമ എഴുതാ നമുക്ക് നാലുപേര് പാടിയിട്ട് വെറുതെ ഇടാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആന്ന് വേണ്ട, എനിക്കറിയില്ല ഇത് ആരാണെന്നുള്ളത്. അങ്ങനെ ഇങ്ങനെ എല്ലാം പാട്ട് പാട്ടിട്ട് കൊടുക്കൂലേ. അങ്ങനെ ഞാൻ പുറത്തു വന്നിട്ട് ഞാനോട് മാർക്കോസ് ചേട്ടനോട് ചോദിച്ചു, ഞാൻ അത് ആരടി? എനിക്ക് അവരെ അറിയില്ല. റബ്ബേ നീ പറഞ്ഞേക്കല്ല കേട്ടാ, എനിക്ക് പുതിയ കുട്ടികളെ തല്ലുള്ളൂ എന്നാലും എന്ത് ചോദിച്ചു? അതാണില്ല ഞാൻ ആരാണെന്ന്. അങ്ങനെ പിന്നെ ജനങ്ങൾ അങ്ങട്ട് പിന്നെ അനാച്ച എന്താണെന്ന് എനിക്ക് പടം മനസ്സിലായി. പിന്നെ ഞാൻ വിചാരിച്ചു അതും കഴിഞ്ഞിട്ട് സ്റ്റേജിലെത്തിയപ്പോ ഭയങ്കര ഒരു ജാടൊക്കെ ഉണ്ടാവും വിചാരിച്ചു. ഞങ്ങൾക്ക് എന്തൊരു മൂമെന്റ് തരുന്നുണ്ടായിരുന്നു. ഞാൻ അനാൻഷ വന്നിട്ടുണ്ടായി. പക്ഷെ അനാൻ ഷാന്റെ സ്വഭാവത്തിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടിക്ക നമുക്ക് പഠിക്കണമെന്ന് തോന്നി. കാരണം നമ്മുടെ മനസ്സിൽ ഒരു ചെറുതെങ്കിലും ഒരു അഹങ്കാരം ഇവരുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ശരിക്കുള്ളൊരു മനുഷ്യനാവണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട്

0: Rumors Happiness Frequency.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: നെഞ്ചിൽ കുടിയിരുത്തൂ.
1: തലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജാ ഹെഗ്ഡെയും മമിത ബൈജുവും.
4: നടാ, വൺ ലാസ്റ്റ് ഡാൻസ്.
5: ഓക്കേടാ, പോടേ.
1: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000-7124.
5: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
0: Radio Suno 91.7 FM.

0: മനുഷ്യുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. എന്നോടൊപ്പം മാപ്പിളപ്പാട്ടിന്റെ മാസ്പരിക ശബ്ദം കണ്ണൂർ സീനത്തും കൂടെയുണ്ട്. ഇത്താടെ കൂടുതൽ മാപ്പിളപ്പാട്ട് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം.
1: ഇത്താടെ അപ്പങ്ങളെമ്പാടും മധുവർണ്ണപ്പൂവല്ല എനിക്ക് ഒരുപാട് ഒരുപാട് പാട്ടുകൾ
2: നമ്മളെന്തല്ല
1: അല്ല മീൻസ് ഇത്തരം പാട്ടുകൾ നമ്മൾ ഈ സ്കൂസ്
2: കേട്ട് കേരളത്തില് നിന്നെന്താണ് ഞാൻ പാടാൻ തുടങ്ങിയ കാലം തൊട്ട് പുറലോകം ഒരു മമ്മി എന്നെ പുറലോകത്തേക്ക് എത്തിച്ചത് മമ്മി സെഞ്ചുറി ഇബ്രാഹിം പെരുമ്പാവൻ താളം മേളം മേളം അവരാണ് എന്നെ പുറലോകത്തേക്ക് എത്തിച്ചത്. മറ്റുള്ളവരുടെ സ്റ്റുഡന്റുള്ളിലേക്ക് ഒതുങ്ങിക്കൂടിയത് അപ്പൊ ആ കാലം തൊട്ട് എന്നെ വളർത്തിയ എന്റെ പാട്ടിന് ഏറ്റവും ബന്ധം ഒരാളുടെ ഈസ്റ്റ് വിജയൻ അദ്ദേഹത്തിന്റെ മൂന്നാല് കേസ്റ്റുകളാണ് എന്നെ വല്ലാതെ ജനങ്ങളിലേക്ക് എത്തിച്ചത്. ആ കാലത്ത് സീനത്ത് പോളിയം വണ്ണ് ടു ത്രീ ജി കേരളത്തിലെ സ്വന്തം പേരിൽ കേസറ്റ് എന്റേത് മാത്രമേ
1: ഉള്ളൂ.
2: പിന്നെ ഞാൻ പറഞ്ഞ വേറെ ഒരു ഡ്യൂറ്റ് ആയിട്ട് ഒരു പുരുഷന്മാരെ കൂടിയും പാടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. രണ്ടാമെന്ന് വെച്ചാൽ ആകെ പാടിയത് ഒരേ ഒരാളെ കൂടെ ഷബീർ അലി എന്ന് പറഞ്ഞ ഒരാള് ഉടനെ കഴുത്തിന്റെ തറുക്കു പാപ്പ. അതിനുശേഷം ഇപ്പൊ ഞാൻ അനാൻഷാന്റെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്.
1: ശരി
2: നമ്മൾ രണ്ടാളും കൂടി ഒരു പാട്ടോടെ ഈ മാസം ലാസ്റ്റ്
1: റിലീസാവും.
2: ശരി പോലും നമ്മള് പക്ഷെ റെക്കോർഡിംഗിൽ പാടില്ല പാടിയിച്ചില്ല സീനത്ത് വോളിയം വണ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്തിനാണ് സീനത്തിൽ സീനത്തിൽ ബദ്ര സീനത്തിൽ സിൽസില സീനത്തിൽ സുൽത്താന അങ്ങനെ പറയണ്ടല്ല കൊഞ്ചുള്ള സീനത്ത് സീനത്താണ്.
1: അതെ അതെ അതെ എനിക്ക് തോന്നുന്നു കാസറ്റുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സി ഡി ആൽബങ്ങൾ ആയപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കണ്ണൂർ സീനത്ത് നിറഞ്ഞു
2: നിൽക്കാതെ നിൽക്കുമായിരുന്നു. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ഇതില്ലല്ലോ
1: ആക്റ്റീവ് അല്ലായിരുന്നു.
2: പാടി ബിലാലിൽ ഇറങ്ങിയ സമയത്താണെങ്കിൽ ഒന്നും അല്ലാത്തൊരു സമയത്താണ് ഈ പാടി ബിലാലും കൊണ്ടുവരുന്നത്. പാടി ബിലാൽ ശരിക്കും ഞാനല്ല ആദ്യം പാടിന് അഷ്റഫ് പയ്യന്നൂർ അസീസ് അതിന്റെ മോളാർത്ത പാടിയതാ. പക്ഷെ അത് ലോകത്തിന് മുമ്പിൽ എത്തിച്ചത് ഞാനാണ്. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര വർക്കൗട്ട് ആവണമെങ്കിൽ ഞാൻ ഇന്ന് എവിടെയോ
1: എത്തിയിട്ടുണ്ടാവും.
2: ഇത്ര ഏറ്റെടുത്തിന് ജനങ്ങൾ പാടി
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: സിനത്താടെ ശബ്ദത്തില് പാടി ബിലാൽ എന്ന ഗാനം കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station.
1: Joy Alukas brings you the joy of summer.
2: This summer season, jewelry purchase nulla 8 of Mikacha deals idai theerkunu. Diamond jewelry purchase cheyumbol nedam free cash vouchers. 3.99% onwards, assured lowest making charges. Old gold exchange cheyam verum 0% deduction rate. Pinne ningal naadilekku pogan plan cheyunnundo? Ningalude jewelry purchases kooda labhagaramaku with up to 15% savings on import duty from Joy Alukas in the GCC. Ee offerugal August 8 vare maatram.
3: Terms and conditions apply.
4: Joy Alukas, world's favorite jeweler.
5: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം. എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ. അതേമോനെ മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
6: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
7: മർസ, ബി ഫ്രഷ്, ബി യു.
8: Everyone, Jyotsna here.
9: You're listening to
8: Radio Suno. Radio Suno, Kate Kate, Kootu Kootam.

0: മനുഷ്യുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. എന്നോടൊപ്പം മാപ്പിളപ്പാട്ടിന്റെ മാസ്പരിക ശബ്ദം കണ്ണൂർ സീനത്തും കൂടെയുണ്ട്. ഇത്താടെ കൂടുതൽ മാപ്പിളപ്പാട്ട് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം.
1: ഇപ്പം ഇത്ത പാടി വെച്ചതില് എല്ലാ പാട്ടും ഇത്തക്ക് ഫേവറേറ്റ് ആയിരിക്കും, പക്ഷെ എങ്കിലും പ്രിയപ്പെട്ട ഒരു പാട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ?
2: പ്രത്യേകതരം നമുക്ക് ഇല്ല, കാണാൻ പറ്റില്ല. ഞാൻ പാടിയ പാട്ടൊക്കെ എനിക്ക് മാഷാല്ല
1: ഇഷ്ടമാണ്,
2: നല്ല ഇഷ്ടമാണ്.
1: ഓക്കെ, എനിക്ക് ആ സുറുമ എഴുതിയ ആ ഒരു പാട്ടും കൂടെ
2: അത് ശരിക്കും ആദ്യം പാടിയത് ഷെരീഫാണ്. അത് ഞാൻ പിന്നീടാണ് അറിയണത്. എന്നെ കൊണ്ട് അവര് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ ഇത് പാടണോന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് പാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അത് വർഷങ്ങൾക്ക് ശേഷമാണ് അത് ഹിറ്റായിട്ട് മാറണേ.
1: അതെ അതെ അതെ അതെ, ചില പാട്ടുകൾ അങ്ങനെയാണ്, ചില ഗായകരല്ല വേറെ ആരെങ്കിലും ആയിരിക്കും.
2: അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആരും പാടിയ പാട്ട് നമുക്കായിട്ട് പ്രത്യേകിച്ച് പാട്ടൊന്നും ഇല്ല.
1: ഇല്ല, അതെ അതെ,
2: ആരെങ്കിലും പാടി വെക്കണേ നമ്മളെല്ലാം എടുത്തിട്ട്
1: പാടും.
2: ഇപ്പൊ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോ ചോദിക്കുന്നേ അവര് പാടിയ പാട്ട് ഏതാണ്, ഒരു പാട്ടേക്കും പറഞ്ഞില്ല. എന്തിനാ അവര് പറയുന്ന പാട്ട് പാടണേ, അങ്ങനെ ആരും പറയാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ മാത്രം ആരെങ്കിലും പാടിയ വെച്ച പാട്ട് തന്നെയാണ് സ്റ്റേജിൽ കയറി പാടിച്ചു വേണ്ടി ഇതാവണത്.

0: നീ കസവിനുറിയും ഏഴഴകോ.
1: എങ്ങനെയായിരുന്നു ഇത്ര ഈ ഒരു പാട്ടിലേക്ക് എത്തുന്നത്?
0: ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തില് എന്റെ കഷ്ടപ്പാട് കൊണ്ട് എന്റെ ദുരിതങ്ങൾ കൊണ്ട് എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി, എനിക്ക് നല്ല വസ്ത്രം ഇടാൻ വേണ്ടി, എനിക്ക് നല്ലൊരു വീട്ടിൽ കിടന്നിറങ്ങാൻ വേണ്ടി, എല്ലാവരും പോണ പോലെ സഞ്ചരിക്കണ പോലെ നല്ലൊരു കാറിൽ സഞ്ചരിക്കണം എന്നൊക്കെ കുഞ്ഞു നാളിലെ ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട കുടുംബമാണ്. എന്റെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മൾ നാല്
1: പെൺകുട്ടികളാണ്.
0: നമ്മളെ കൊണ്ട് ഉമ്മ ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അന്നേരം ഓരോരാൾ ഇങ്ങനെ നന്നായി വരുമ്പോഴേക്കും ഞാൻ ചിലപ്പോ ആഗ്രഹിക്കാണ്ട് വളരെ ചെറുതിലേ ഇവരെല്ലാം ആകുന്ന പോലെ നമുക്കാണ്, പക്ഷെ ഒരു വഴിയില്ല, ബിസിനസ് നമുക്കറിയില്ല, നമുക്ക് കാശില്ല, പണമില്ല. പാട്ട് എന്നെല്ലാം പറഞ്ഞ ചെറുപ്പത്തിലെ സ്കൂളിൽ എന്റെ ആഗ്രഹം പോലെ അള്ളാഹു എനിക്ക് എത്തിച്ചു തന്നതാണ്. കഷ്ടപ്പാട് കൊണ്ട് വന്നാണ്, നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ്. എന്റെ എന്റെ കുടുംബത്തെ എന്റെ മക്കളൊക്കെ നല്ല നിലയില്. പിന്നെ ജീവിത കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ ജീവിതത്തിൽ ഒരുപാട് എന്തൊക്കെയാണ്, കാരണം നാല് പെൺമക്കളുള്ള പന്നുമാന്റെ മോളല്ലേ,
1: പക്ഷെ
0: ഞാൻ പറഞ്ഞാ കേൾക്കൂല. അതുകൊണ്ടാണ് എന്റെ ജീവിതം ഞാൻ തന്നെ ഇല്ലാണ്ടാക്കുന്നത്, കാരണം ഭയങ്കര വാശിക്കാരിയാ, ആർക്കും വിട്ടുകൊടുക്കൂല. അത് ഇന്നും അങ്ങനത്തെ

0: ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.

0: മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. എന്നോടൊപ്പം മാപ്പിള പാട്ടിന്റെ മാസ്പരിക ശബ്ദം കണ്ണൂർ സീനത്തും കൂടെയുണ്ട്. ഇത്താടെ കൂടുതൽ മാപ്പിള പാട്ട് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം.
1: ഇപ്പം ഒരുപാട് സ്റ്റേജ് ഷോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒക്കെ അതിന്റെയൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ലെങ്കിൽ ആദ്യത്തെ ആ സ്റ്റേജ് ഷോസിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു?
2: ഫസ്റ്റ് മീൻകുട്ടി മാഷിന്റെ കൂടെ മീൻകുട്ടി മാഷ് അന്വേഷിച്ചു വന്നാണ് അടികൊണ്ടെന്നാണ് ഫസ്റ്റ് എനിക്കാണ്. ഞാൻ അറിയുന്നില്ല ഫസ്റ്റ് എനിക്കാണ്.
1: അങ്ങനെ
2: മീൻകുട്ടി മാഷിന്റെ അവരെ അന്വേഷിച്ചു വന്നപ്പോ കവി പ്രേം സൂറത്താണ് എന്നെ ഇതിലേക്ക്
1: എത്തിക്കുന്നത്.
2: അവരോട് അന്വേഷിച്ചു ഇങ്ങനെ കണ്ടിരുന്നു ആ കുട്ടി പാടിയതവിടെ. വീട്ടിൽ വന്നപ്പോ എന്റെ വീട്ടിൽ നിന്ന് വിടൂല. ആദ്യം ആദ്യമൊക്കെ ഉപ്പാനെ കാണാണ്ട് പോയി. ഉപ്പ എന്നെ രാത്രി എത്തിയാലും ഉമ്മ റൂമിന്റെ ഉള്ളിൽ ഫാൻ ഇട്ടിട്ട് വെക്കും. ഞാൻ അതിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് ഉപ്പ വിചാരിച്ചോട്ടെ. ഈ പച്ച വെൽറ്റൂരിറ്റൊക്കെ അടിക്കും ഉപ്പ അപ്പാതിരി അടിയടിക്കും. അന്നത്തെ ആളങ്ങനെയാണല്ലോ. അവര് പറയുന്ന വെച്ചാൽ നമ്മുടെ ശബ്ദം മേൽക്കൂടെ കേൾക്കാൻ പാടില്ല.
1: ആ
2: അതിര് ജീവിക്കണോന്ന് ഇപ്പോഴത്തെ പിള്ളേരെ ഇപ്പൊ അങ്ങനെ കിട്ടോ? പക്ഷെ അവര് പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഈ ഇതിലേക്ക് എത്തൂല. പക്ഷെ ഉപ്പനുമാനും ധിക്കരിച്ചിട്ടില്ല. അവരെ നല്ല നിലയിൽ നോക്കണോ?
1: എന്റെ
2: ഉമ്മക്ക് ഇപ്പൊ ആൺകുട്ടികളില്ല, ഞാൻ ഉമ്മൻ്റെ ഉപ്പൻ്റെ ഒരു ആൺകുട്ടിയാവണോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. അവരെ നല്ല പദവി നിർത്തണം, അവരെ നല്ല പൊന്നു പോലെ നോക്കണം, അവരെ ആഗ്രഹങ്ങൾ തീർത്തു നോക്കണം. പാട്ട് പാടിക്കിട്ട് ഉപ്പാന അജിനയച്ചി ചേർന്നിച്ച ഉപ്പാന് ഗൾഫിലെ ഈ ഖത്തറിൽ കൊണ്ടത്.
1: അപ്പൊ
2: ജീവിതത്തിൽ ഫ്ലൈറ്റിലൊന്നും കയറിയില്ല.
1: അപ്പൊ
2: അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാൻ പറ്റി. ചെറുപ്പത്തില് ഇത് പാടുമായിരുന്നു. നല്ല നെല്ലില് ജീവിക്കാൻ വേണ്ടിട്ട് മാത്രം
1: പാട്ടിലേക്ക് എത്തിയതാണ്.
2: അവിയൻകുട്ടി മാഷന്റെ അടുത്ത് പരിപാടിക്ക് തിരൂരി പോയപ്പോ അവിടെ നിന്നാണ് അവിടെ നിന്ന് ഞാൻ വമ്പുറ്റാം സർ അലിയുള്ള പാടി. അത് ഓർക്കസ്ട്ര പാടുന്ന ആദ്യമായിട്ട് കാലത്ത് 91 ആദ്യമായിട്ട് ഞാൻ പാടിനെ. അപ്പൊ അവിയൻകുട്ടി മാഷന്റെ അടുത്ത് നിന്ന് പാടുമ്പോ ഒരു നല്ല ആളുണ്ടായിരുന്നു ഈ ഓഡിറ്റോറിയത്തിൽ. അപ്പോ വമ്പുറ്റാം സർ അലിയുള്ള പാടുമ്പോ അവിടെ കൊറേ ആൾക്കാർ ഇരുന്നാളൊക്കെ കണ്ണെന്ന് ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട് സ്റ്റേജിൽ ഞാൻ പാടുമ്പോ അവരൊക്കെ ഇങ്ങനെ കണ്ണെന്ന്. പക്ഷെ അത്രയും ഉൾക്കൊള്ളു

0: കൊണ്ടിട്ടാണ് ഞാൻ
1: പാടുന്നത്.
0: ആദ്യം ഈ റന്നിലാക്കി പാടിയത് എന്താണ്, ഇത് എന്താണ് ഈ പാട്ട്, ഇതൊന്നും അറിഞ്ഞിട്ടല്ല എന്റെ മുന്നിൽ ശൂന്യതയായിരുന്നു ആദ്യമായിട്ട് ഓർക്കസ്ട്ര പാടുന്നത്. അപ്പൊ അവിടുന്ന് വിയൻകുട്ടി മാഷ് ഇങ്ങനെ കൈയോടാക്കണം, പഠിക്കും പഠിക്കും നിൽക്കുമ്പോ നമ്മക്കറിയണ്ടേ. ഞാൻ ഇറങ്ങിയ പാടെ ഒരാളൊരു 5 രൂപ അന്നത്തെ 34 വർഷങ്ങൾക്ക് മുമ്പ് 5 രൂപ എന്റെ കയ്യില് കൊണ്ടെത്തന്ന് കൊണ്ടെത്തന്ന പ്ലേസ് നിർത്തിട്ട് പഴയ നോട്ടിപ്പ് എന്റെ അടുത്തുണ്ട്.
1: ശരി,
0: തന്നിട്ട് പറഞ്ഞ് മുന്നോട്ടേക്ക് നടന്നു പിന്നോട്ടേക്ക് നോക്കണ്ട, മോളെ എന്നെ മുന്നോട്ടേക്ക് പോയിക്കോ. അത് ആരാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല. അയ്യപ്പൊരു വണ്ടി ചെറിയൊരു താങ്ങു വണ്ടിയും കൊണ്ടാണ് വന്നിന്.
1: ശരി,
0: അപ്പൊ പിന്നെ എനിക്ക് പിന്നോട്ട് നോക്കണ്ടേ
1: അവിടെ നിന്ന് തുടങ്ങി ഇതാ ഇവിടെ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: This is
0: Radio Suno 91.7 FM,
1: Qatar's happiness frequency.
2: Now available on Amazon Music.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: മോഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. എന്നോടൊപ്പം മാപ്പിളപ്പാട്ടിന്റെ വാസ്പരിക ശബ്ദം കണ്ണൂർ സീനത്തും കൂടെയുണ്ട്. ഇത്താടെ കൂടുതൽ മാപ്പിളപ്പാട്ട് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം.
1: നമ്മുടെ ഈ പ്രവാസികളുടെ ഒരു സ്നേഹത്തിനൊക്കെ എങ്ങനെയാ കാണുന്നത്?
2: അതൊക്കെ അത് ഞാൻ വന്നേര് പറഞ്ഞല്ലോ, അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോള്ള ചൂട് കണ്ടപ്പോ. പ്രവാസികൾ എന്ന് പറയുന്നത് സത്യത്തിന് ഞങ്ങളെ പാട്ടുകാരാൻ നെഞ്ചിലേറ്റിയത് പ്രവാസികളാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: അവരിവിടെ അനുഭവിക്കുന്ന പല വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരെപ്പോഴെങ്കിലും കൂടി ഒരു പ്രോഗ്രാം വരുമ്പോ അവിടെ ഇരുന്ന് ആടിത്തിമിർക്കുന്ന കാണുമ്പോ സത്യത്തെ നമ്മളും അറിയാതെ കണ്ട് സ്റ്റേജിനെ മേലിന് മേലോട്ടൊക്കെ ചാടിപ്പോ. കാരണം അവർക്ക് അവരെ ആവേശം അത്രക്കും വലുതാണ്. നാട്ടിലും അങ്ങനെ തന്നെ, ഇപ്പോഴത്തെ കുട്ടികള് ട്രെൻഡ് അങ്ങനത്തെയാണ്.
1: ഒരുപാട് പാട്ടുകൾ ഇത്താടെ ഹിറ്റ് ആയിട്ടുണ്ടല്ലോ. എങ്കിലും ആദ്യത്തെ ഒരു ഹിറ്റ് പാട്ട് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും, എല്ലാരും സ്വീകരിച്ചൊരു പാട്ട്
2: അതല്ലേ പമ്പിറ്റംസർ അല്ലേ?
1: ആ ഒരു പാട്ട് തന്നെ
2: പമ്പിറ്റംസർ അല്ലേ? പാട് ബിലാൽ എന്ന പൊങ്കുയിലെ പാട് ബിലാൽ എന്ന പൊങ്കുയിലെ പണ്ട് പാവൻ നദീനി തേനിശലെ കടിള ഗുങ്കു ഫിർക്കൂട്ടത്തിലെ ഉണ്ണിക്കല്ലി മത്തുറപ്പിച്ച പൂക്കരളത്.
1: അതെ,
2: അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ഈസ്കോസ് വിജയൻ സാറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ അപ്പങ്ങൾ എമ്പാടും എന്ന് പറയുന്ന പാട്ട് എനിക്ക് തോന്നുന്നു ആ ഈസ്കോസ് വിജയന്റെ ആൽബത്തിൽ ഇത്ര പാടി.
2: അപ്പങ്ങളൊക്കെ ശരിക്കും ആരൊക്കെ പാടിയ പാട്ടുകളാണ്. അതൊക്കെ ഈസ്റ്റിന്റെ അബ്ദുൽ ഖാദർ കാക്കനാട് എന്ന് പറഞ്ഞവൻ ഇടത്തന്നെ പാടിക്കുന്നതാണ്.
1: ശരി.
2: അപ്പൊ ഞാനും ചിലപ്പോ ആ സമയത്തൊന്നും ഇങ്ങനത്തെ പാട്ടൊന്നും തീർച്ച കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പാടുന്നിട്ട് ഇങ്ങനെ പാടണം, ഇങ്ങനെ പാടും, ഇങ്ങനെ ഇത് പാടിയതാണെന്നൊക്കെ. ഇന്നും ഞാൻ ഒരു പാട്ട് കേൾക്കുന്ന ആളല്ല.
1: എന്റെ
2: വീട്ടിൽ പാട്ട് കേൾക്കാനുള്ള സംവിധാനം ഇല്ല.
1: എന്റെ
2: കാറിൽ ഇത്രയും വർഷമായിട്ട് ഇന്ന് വരെ ഞാൻ ഒരു പാട്ട് വെച്ചിട്ടുണ്ടാവില്ല. പാട്ട് വെക്കാൻ എനിക്ക് രണ്ടു മൂന്ന് ഡ്രൈവർമാർ വരെ മാറിയിട്ടുണ്ട്. കാരണം ഞാൻ പാട്ട് വെക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഉറങ്ങിയാലാണ് അവര് പാട്ട് വെക്കുക. ഞാൻ എന്റെ കാറിൽ പാട്ട്
1: വെക്കില്ല,
2: പാട്ട് പഠിക്കൂല.
1: ഇപ്പം
2: ഇവന്റെ അനാൻഷാന്റെ കൂടെ പാടുന്ന പാട്ട് ഭയങ്കര ഒരു ചോറ് പിടിച്ച പാട്ടാണ്. എന്നിട്ട് അതിന്റെ ഒരു തലേനാൾ മാത്രമാണ് അവരെ ഇതിന്റെ ഒന്ന് കേൾക്കാൻ വേണ്ടി എന്ന് അടിച്ചത്. ഞാൻ ഇത് പോകുമ്പോ ഇതെങ്ങനെയാ ഞാൻ പാടുക, ഇതൊന്നും എന്നെ കൊണ്ടാടാൻ പറ്റൂലേ എന്നും പറഞ്ഞിട്ട് പോയി. അവിടെ സ്റ്റോഡിയിലെത്തി എന്താണെങ്കിലും ആവട്ടെ അനാൻഷ പാടുമ്പോലെ ഒന്ന് പാടാന്ന് വിചാരിച്ചു. അനാൻഷ അവിടെ എത്തിയിട്ട് പറഞ്ഞു എന്റെ മുന്നിൽ അനാൻഷ പാടൂല എന്നാ.
1: എനിക്ക്
2: പേടിയാണ്, ഞാൻ നിന്റെ മുന്നിൽ നാളെ ഞാൻ പാടൂല. ഞാൻ പറഞ്ഞു പിന്നാരെ അനാൻഷ ഈ എന്നെ പറ്റിക്കല്ലേ, ഞാൻ പാടൂല ഈ പാടുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കാത്തു നിന്ന് ഞാനാ നേരത്തെ അപ്പുറമല്ലേ അയ്യോ ഇനി ഇപ്പൊ സ്റ്റുഡിയോ അന്വേഷിച്ച് പാടി വന്ന്. ഞാൻ പറഞ്ഞു നീ ഒന്ന് പാടി നോക്കുന്നതിനാ പാട, ഞാൻ പാടൂല. അയ്യോ അനാൻഷ പാടി തീരുന്നതിന് ഞാൻ നിന്ന്
1: ഓന
2: എങ്ങനെയാണ് പാടുന്നത്, എവിടെ നിന്ന് എന്തൊക്കെയാണ് ഇതാക്കണം നോക്കി. അതുപോലെ ഞാൻ പാടി.
1: എന്തായാലും താങ്ക് യു വെരിമിച്ച്. ഒരുപാട് വിശേഷങ്ങൾ നമ്മള് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് സന്തോഷം. താങ്ക് യു.
2: അതുപോലെ തന്നെ നമ്മളെ ഇങ്ങനെ ഈ റേഡിയോ സിനോ എന്ന ഈ മിനി സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നതിലും വിളിച്ച് ക്ഷണിച്ച് ഇത്രയും സമയം ഇന്റർവ്യൂ നടത്തിയതിലും നമ്മളെ ലോകത്തിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തതിനും ഒരുപാട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്.
1: താങ്ക് യു.
2: ഒരുപാട് നല്ല ഇനി ഇനി വളർന്ന് വളർന്ന് വളർന്ന് പന്തിരിച്ചിട്ടുണ്ട് ഇന്നതിൽ എത്തട്ടെ.
1: മാപ്പിളപ്പാട്ടിന്റെ
0: മാസ്മരിക ശബ്ദം കണ്ണൂർ സീനത്താണ് ഇത്രയും നേരം നമ്മളോടൊപ്പം മിഷൽ ഖത്തറിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഇനി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച 12 മണിയാകുമ്പോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇത് വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
1: നടാ വൺ ലാസ്റ്റ് ഡാൻസ് ഓക്കേടാ പോടേ.
0: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
2: കല്യാണ കച്ചേരി പടമെഡി.
3: ഹായ്, ഞാൻ എം ജെ ചന്ദ്രൻ.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ
3: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: Joy Alukas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: ജോയ് അലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
8: സിമ്പിൾ, ഇത് ഉറിഡുവിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
7: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
8: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
7: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
8: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station. Going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം. എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ. അതേപോലെ മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
3: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: കത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: റൈറ്റിംഗിലെ കൗതുകങ്ങൾ,
1: ബ്രാൻഡിന്റെ ശബ്ദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതാണ് ഒരു കോപ്പി റൈറ്റർ. അത് എല്ലാവർക്കും തോന്നുന്നത് ഇത് ഇത്ര സിമ്പിൾ ആണ്, ഇത് നാല് വാക്കുകൾ ചേർത്ത് വെക്കുന്ന ഒരു പരിപാടി അല്ലേ എന്നുള്ള എല്ലാവർക്കും തോന്നുന്നു. പക്ഷെ ആ നാല് വാക്കുകൾ എത്ര പേരുടെ തലയിൽ വരും, ഇതിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം ആ ഒരു ചിന്തയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു കോപ്പി റൈറ്റേഴ്സിന്റെ കാലിബർ ഇരിക്കുന്നത്.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു ആഗോള ശ്രദ്ധ നേടിയ കോപ്പി റൈറ്റർ അരുൺ അനൂപ്.
1: AI ഡെലിവറി ചെയ്യുന്ന മില്ലി സെക്കൻഡ്സിൽ എനിക്ക് കോൺസെപ്റ്റ് ഐഡിയാസ് അല്ലെങ്കിൽ കോപ്പിയോ ഡെലിവർ ചെയ്യാൻ പറ്റിക്കോളണം
2: ഇല്ല,
1: നിർബന്ധമില്ല. പിന്നെ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ, ഹ്യൂമൻ ഇൻസൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കുറിച്ച് കൊള്ളുന്ന രീതിയിലുള്ള ഐഡിയാസും കോപ്പിയും ഡെലിവർ ചെയ്യാറുള്ളത്. അത് ചിലപ്പം AI എന്നോട് ചിലപ്പോൾ തോറ്റു പോവായിരിക്കും, കാരണം AI കാണാത്ത ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടാവും.
3: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ. Brought to you by
4: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
3: like you're home. In association with
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഹായ്, ഞാൻ നരേൻ.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
3: എന്തോ കോൾ എത്തിട്ടുണ്ടല്ലോ.
2: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
4: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
1: മർസ, ബി ഫ്രഷ്, ബി യു.
5: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
6: In association with
7: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. Ningalude vandikku vendathellam oru tikkudakeel.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
1: Super hits.
2: Super hits.
3: In association with
4: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 600-7124. Ningalude vandikku vendathellam oru ottu kodukkeel.

0: ഒരൊറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Joy Alukas brings you the joy of summer.
2: ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: Joy Alukas, world's favorite jeweler.

0: Radio Suno.
1: 91.7 FM, Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: This summer season in jewelry purchase nulla 8 mikacha deals idai theerkunu diamond jewelry purchase team will need free cash vouchers 3.99% onwards assured lowest making charges old gold exchange ya verum 0% deduction rate il ini ningal naadilekku pogan plan cheyunnundo ningalude jewelry purchases kooda labhagaramaku with up to 15% savings on import duty from joy alukas in the gcc ee offerugal august 8 vare maatram
4: terms and conditions apply
5: joy alukas world's favorite jeweler
6: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
7: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
8: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
7: അതേപോലെ മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
9: ഒണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
10: മർസ, ബി ഫ്രഷ്, ബി യു.
11: Hi, this is Aparna Balamurli. You're listening to Radio Suno 91.7.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും

0: ിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നേ.
0: 600-7124.
2: ഖത്തറിലും നാട്ടിലും ഒരേ പോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
2: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
3: 6000 7124.
4: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
5: Joy Alukas brings you the joy of summer.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: Terms and conditions apply. Joy Alukas, world's favorite jeweler.
7: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatar riyal on ready-made garments, saris, churidars, footwear, ladies' bags or baby accessories. And receive 100 Qatar riyal free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
8: Lulu, where the world comes to shop.

Scoreboard, an exclusive sports roundup show. ഒടുവിൽ സ്പെയിൻ ചാമ്പ്യന്മാരാകുന്നു. വലിയൊരു ആവേശ പൊടിപൂരത്തിന് കൊടിയിറങ്ങി. കൊടിയിറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിയാണ്. പക്ഷെ നമ്മുടെ സ്കോർ ബോർഡിൽ സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തുമ്പോൾ ഇന്ന് വേൾഡ് കപ്പിന്റെ ആ ഒരു ഫൈനൽ പോരാട്ടം കഴിഞ്ഞതിന്റെ സന്തോഷങ്ങൾ, ആവേശങ്ങൾ, ആഘോഷങ്ങൾ ഒക്കെ ആയിട്ട് നമുക്ക് ആ യാത്ര കൊണ്ട് തുടങ്ങാം. ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൂടെ ഉള്ളത് ഞാൻ അച്ചുവാണ്. അർജന്റീന സ്പെയിൻ ഫൈനൽ മത്സരം അർജന്റീന ആരാധകരുടെ ഹൃദയം വേദനിപ്പിച്ച, ഹൃദയം കീറി മുറിച്ചിട്ടുള്ള ഒരു മത്സരമായിരുന്നു. അതുപോലെ തന്നെ സ്പെയിൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ആധികാരികമായിട്ടുള്ള ഒരു വിജയം അവരെ ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടാവും. എന്നെ ആവേശമായി പോയില്ല, എന്ത് ആഘോഷമായി മാറി. എന്തായാലും ഈ ഒരു ആഘോഷത്തിനെല്ലാം ഒടുവിൽ നമ്മൾ ആവേശകരമായിട്ടുള്ള കഥകൾ പറയുമ്പോൾ ഒരുപാട് പേരുകൾ തിളങ്ങി നിന്നിട്ടുള്ളൊരു ടൂർണമെൻ്റ് ആയിരുന്നു. ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ നിറഞ്ഞു നിന്നിട്ടുള്ളൊരു ടൂർണമെൻ്റ് ആയിരുന്നു. സോ അത്തരത്തിലുള്ള ആഘോഷങ്ങളിലേക്കും നിമിഷങ്ങളിലേക്കും ഒക്കെ ഈ ഒരു വേൾഡ് കപ്പിൽ കടന്നു പോകാൻ വേണ്ടിയിട്ടുണ്ട്. ഇത്രമാത്രം കാണികൾ ഒരു വേൾഡ് കപ്പിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളൊരു ചരിത്രം എഴുതിയിട്ടുള്ള വേൾഡ് കപ്പ്, ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടന്നിട്ടുള്ള വേൾഡ് കപ്പ്, ഏറ്റവും കൂടുതൽ ടീമുകൾ ഭാഗമായിട്ടുള്ളൊരു വേൾഡ് കപ്പ്, അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി ഉള്ളൊരു വേൾഡ് കപ്പിനാണ് കൊടിയിറങ്ങുന്നത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഫിഫയ്ക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ വേൾഡ് കപ്പാണ്, വലിയ രീതിയിൽ പണം കൊയ്തെടുത്തിട്ടുള്ള ഒരു വേൾഡ് കപ്പ്. സോ ആ കഥകളിലേക്കൊക്കെ പോകണം. എ ടു സെറ്റ് കഥകളുമായിട്ട് ഇന്നത്തെ സ്കോർ ബോർഡ് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൂടെ കൂടിക്കോ, ഒന്നിച്ചൊരുമിച്ച് കുറേ കഥകളുമായിട്ട് ഇന്ന് നമുക്കൊരു കിക്ക് ഓഫിലൂടെ കുറച്ച് ഗോൾ സ്കോർ ചെയ്യാം. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കോപ്പി റൈറ്റിംഗിലെ കൗതുകങ്ങൾ,
1: ബ്രാൻഡിന്റെ ശബ്ദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതാണ് ഒരു കോപ്പി റൈറ്റർ. അത് എല്ലാവർക്കും തോന്നുന്നത് ഇത് ഇത്ര സിമ്പിളാണ്, ഇത് നാല് വാക്കുകൾ ചേർത്ത് വെക്കുന്ന ഒരു പരിപാടി അല്ലേ എന്നുള്ള എല്ലാവർക്കും തോന്നുന്നത്. പക്ഷെ ആ നാല് വാക്കുകൾ എത്ര പേരുടെ തലയിൽ വരും, ഇതിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം ആ ഒരു ചിന്തയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു കോപ്പി റൈറ്റേഴ്സിന്റെ കാലിബർ ഇരിക്കുന്നത്.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു ആഗോള ശ്രദ്ധ നേടിയ കോപ്പി റൈറ്റർ അരുൺ അനൂപ്.
1: AI ഡെലിവറി ചെയ്യുന്ന മില്ലി സെക്കൻഡ്സിൽ എനിക്ക് കോൺസെപ്റ്റോ ഐഡിയാസ് അല്ലെങ്കിൽ കോപ്പിയോ ഡെലിവർ ചെയ്യാൻ പറ്റിക്കോളണം ഇല്ല, നിർബന്ധമില്ല. പിന്നെ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ, ഹ്യൂമൻ ഇൻസൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കുറിച്ച് കൊള്ളുന്ന രീതിയിലുള്ള ഐഡിയാസും കോപ്പിയും ഡെലിവർ ചെയ്യാറുള്ളത്. അത് ചിലപ്പം AI എന്നോട് ചിലപ്പോൾ തോറ്റു പോവായിരിക്കും, കാരണം AI കാണാത്ത ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടാവും.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ. Brought to you by
3: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
2: like you're home. In association with
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: റേഡിയോ സുനോ

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
0: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കുടക്കീഴിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
2: 6000 7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോളിതനാണ്.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. Scoreboard. An exclusive sports roundup show.
2: യൂറോപ്യൻ ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും ഒരുമിച്ച് ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു ഫൈനൽ പോരാട്ടം. ഫൈനലിന്റെ ഏറ്റവും വലിയൊരു ആവേശം അതായിരുന്നു. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഫൈനലിന് കൊടിയിറങ്ങി കഴിഞ്ഞ് ഫൈനലിന്റെ കുറച്ച് ആവേശകരമായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് കൂടെ ഒക്കെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സ്പെയിൻ അർജന്റീന പോരാട്ടം കഴിഞ്ഞ സ്കോർ ബോർഡിൽ കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ സംസാരിച്ച പോലെ തന്നെ വലിയ പ്രതീക്ഷകളുള്ള ഒരു മത്സരമാണ്. യൂറോപ്യൻ ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും തമ്മിലുള്ള പോരാട്ടമാണ്. അതിൻ്റെതായ ആവേശം ആ മത്സരത്തിൽ ഉണ്ടാവും എന്നറിയായിരുന്നു. അതിൻ്റെതായ ആവേശം ഉണ്ടായിരുന്നു. എക്സ്ട്രാ ടൈം വരെ നീണ്ടു നിന്നിട്ടുള്ളൊരു മത്സരമായിരുന്നു. പക്ഷേ ഈ ഒരു ആവേശത്തിൽ തന്നെ എടുത്ത് പറയേണ്ടത് സ്പെയിൻ്റെ ആധിപത്യമാണ്. ബോൾ പൊസിഷനിലാണെങ്കിലും ഷോട്ടുകളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ പാസുകളുടെ കാര്യത്തിലാണെങ്കിലും പാസ് അക്യുറസിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വമ്പൻ ആധിപത്യത്തോടുകൂടിയാണ് സ്പെയിൻ മുന്നേറിയത്. കാരണം ഷോട്ട്സ് ഓൺ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 11 ഷോട്ട് ഓൺ ടാർഗറ്റാണ് സ്പെയിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിലൊന്ന് മാത്രം ഗോളായത്. പക്ഷേ അർജന്റീനയുടെ ഭാഗത്തുനിന്ന് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഒരു ഫൈനൽ മത്സരത്തിൽ കണ്ടില്ല എന്നുള്ളത് അർജന്റീന ആരാധകർക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമായിപ്പോയി. പക്ഷേ ഈ ഒരു മത്സരത്തിലുടനീളം അവർക്ക് ഗോളടിക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ശക്തനായ കാവൽക്കാരനാണ്, മാർട്ടിനസ്. ഗംഭീര പ്രകടനമായിരുന്നു. ഓരോ അറ്റംപ്റ്റുകളെയും കൃത്യമായി തടുത്തിട്ട് ടീമിന് പ്രതീക്ഷ നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു മാർട്ടിനസിൻ്റെ ആ ഒരു അദൃശ്യകരങ്ങൾ. ഒരു പക്ഷേ ഒരു എന്താ പറയുക, ഒരു പെനാൽറ്റിയിലേക്കൊക്കെ മത്സരം എത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ മാർട്ടിനസ് ഒരു അത്ഭുതം കാണിച്ചേനോ. ചിലപ്പോൾ കാണിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അമ്മാതിരി കിടിലും ഫോമിലായിരുന്നു പുള്ളിക്കാരൻ. എന്തായാലും ഒരു ഫൈനൽ കൂടി കൊടിയിറങ്ങി, ഒരു വേൾഡ് കപ്പ് കൂടി കൊടിയിറങ്ങി, നമ്മൾ വഴക്കുകളിൽ നിന്നെല്ലാം മാറിയിട്ട് ഇനി പുതിയ പുതിയ ആവേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടുമാണ്. വേൾഡ് കപ്പ് കാലം കൂടിയിറങ്ങുമ്പോൾ വേൾഡ് കപ്പിലെ കുറച്ച് രസകരമായിട്ടുള്ള കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതിലേക്കൊക്കെ ഓടി വരാം. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ ദ സ്കോർ ബോർഡ്.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ലുലുവിന്റെ സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
3: ജോയ് ആലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
5: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Riyalsഉം.
7: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Riyal ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Riyalഓ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
6: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.

0: ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Scoreboard, an exclusive sports roundup show.
3: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ദാ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഓരോ ടീമുകളും ഫിഫ റാങ്കിങ്ങിൽ എവിടെയാണ് നിൽക്കുന്നത്. ചാമ്പ്യന്മാരായിട്ട് സ്പെയിൻ വന്നു, പക്ഷെ ഫിഫ റാങ്കിങ്ങിൽ സ്പെയിൻ ആ ഒരു ചാമ്പ്യൻ പദവി അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം നിലവിലെ ഒന്നാം സ്ഥാനം നേടി നിന്നിരുന്നത് അർജന്റീനയാണ്. പിന്നെ ഒന്നാം സ്ഥാനക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്, ഒരു വേൾഡ് കപ്പുകളിലും അല്ലെങ്കിൽ മെജോറിറ്റി വേൾഡ് കപ്പുകളിലും ഒന്നാം സ്ഥാനക്കാർക്ക് കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ചരിത്രമുണ്ട്. ആ ഒരു ചരിത്രം അർജന്റീനയിലൂടെ തുടർന്നു. പക്ഷേ ദാ വേൾഡ് കപ്പ് കഴിഞ്ഞുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിക്കൊണ്ട് സ്പെയിൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു, രണ്ടാം സ്ഥാനത്ത് അർജന്റീന, മൂന്നാം സ്ഥാനത്ത് ഫ്രാൻസ്, നാലാം സ്ഥാനത്ത് ഇംഗ്ലണ്ട്. അതായത് നാല് സെമി ഫൈനലിസ്റ്റുകളാണ് ആ ഒരു ടോപ്പ് ഫോർ റാങ്കിങ്ങിൽ ഇങ്ങനെ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നത്. അഞ്ചാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് ആരാധകർക്ക് നിരാശ നൽകിയിട്ടുള്ള പ്രകടനങ്ങളാണെങ്കിലും ബ്രസീൽ തല ഉയർത്തി പിടിച്ച് ഞാൻ അഞ്ചാമത് നിൽക്കുന്നുണ്ട്. മൊറോക്കോയുടെ ഗംഭീര പ്രകടനങ്ങൾ അവരെ ആറാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നു. പോർച്ചുഗൽ ഏഴാം സ്ഥാനത്താണ്, ബെൽജിയം എട്ടും, അതുപോലെ നെതർലൻഡ്സ് ഒൻപതാം സ്ഥാനത്തും മെക്സിക്കോ പത്താം സ്ഥാനത്തുമായിട്ടാണ് ഈ ഒരു ടൂർണമെന്റിൽ ഇങ്ങനെ ആവേശകരമായിട്ടുള്ള പോരാട്ടത്തിലൂടെ ഫിഫ റാങ്കിങ്ങിൽ മുൻപന്തിയിലേക്ക് എത്തിയിട്ടുള്ളത്. സോ റാങ്ക് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തെ റാങ്ക് നേടിയ കുറച്ച് പ്രകടനങ്ങളുണ്ട് ഈ ഒരു വേൾഡ് കപ്പിലെ കുറച്ച് പ്രകടനങ്ങൾ. അതിലേക്കൊക്കെ ഓടി വരാം. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചു ആണ്.
4: ചെന്നൈ

0: सुनो 91.7 FM Qatar's favorite radio station.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: എടാ വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
2: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
3: 600-7124.
4: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
5: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
6: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
5: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
4: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
7: മർസ, ബി ഫ്രഷ്, ബി യു.
8: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
9: ആകെ സെഡാണ് മോനെ.
10: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
8: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
12: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. Scoreboard. An exclusive sports roundup show.
2: വേൾഡ് കപ്പിന്റെ ടീമിലേക്ക് പോയാലോ. വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ അച്ചുമാണ്. ഈ ഒരു ടൈമിൽ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഒരു ടീം, മികച്ച ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്കല്ല പോകുന്നത്. ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് കൂടി ഇറങ്ങുമ്പോൾ ഡ്രീം ഇലവൻ ഏതാണ്, ഫിഫ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഡ്രീം ഇലവനിലേക്കാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. വമ്പൻ അട്ടിമറികളൊന്നുമില്ല, പ്രതീക്ഷിച്ച പേരുകൾ തന്നെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനകത്ത് ഗോൾ പോസ്റ്റിലെ കാവൽക്കാരനായിട്ടുള്ള വൊസീഞ്ഞ എന്ന് പറയുന്ന ഗോളിൻ്റെ എൻട്രി എനിക്ക് ഒരുപാട് സന്തോഷം നൽകി. കാരണം ഗോൾഡൻ ഗ്ലവ് കിട്ടിയിട്ടുള്ള ഉനൈ സൈമൺ അവിടെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പുള്ളിയായിരിക്കും ഫിഫയുടെ ആ ഒരു ഡ്രീം ഇലവനിൽ കൂടുതൽ സാധ്യതയെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അതിന് പകരം ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ലഭ്യമായ ഒരു താരം, ഇമ്പാക്റ്റ് നേടിയെടുത്തിട്ടുള്ള ഒരു താരം വൊസീഞ്ഞ അതിൽ പരിഗണിച്ചത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫിഫ ഡ്രീം ഇലവനിൽ ആ ഒരു ഗോൾ കീപ്പറായിട്ട് വൊസീഞ്ഞ വരുന്ന സമയത്ത് ഡിഫൻസിന് കരുത്ത് പകരാൻ വേണ്ടിയിട്ട് സ്പെയിനിൻ്റെ പോറോയുണ്ട്, അതുപോലെ തന്നെ അർജന്റീനയുടെ മാർട്ടിനസ് വരുന്നുണ്ട്, ഫ്രാൻസിൻ്റെ ഒപ്പം മെക്കാനോ ആ ഒരു ലിസ്റ്റിലേക്ക് എത്തുമ്പോൾ മറ്റൊരാൾ എവിടെ ഗ്രൗണ്ടിൽ നോക്കിയാലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് സ്പെയിനിൻ്റെ തന്നെ കുർക്കുറെ. ഗംഭീര പ്രകടനമായിരുന്നു കേട്ടോ, അസാധ്യമായ ഫോമിൽ കളിച്ചു ഈ ടൂർണമെന്റിൽ ഉടനീളം. സ്പെയിനിന്റെ ഡിഫൻസിന്റെയും അതുപോലെ അറ്റാക്കിങ്ങിന്റെയും ശക്തിയായിട്ട് നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മിഡ്ഫീൽഡിലേക്ക് ചെല്ലുമ്പോൾ ഉറപ്പുള്ള ഒരു പേരുണ്ട്, ഈ തവണത്തെ ഗോൾഡൻ ബോൾ വിന്നർ, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് നിന്ന് സ്പെയിനിന്റെ പല പല അക്രമങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും ഡിഫൻസുകൾക്ക് നേതൃത്വം കൊടുക്കുകയും പാസുകളുടെയും തന്ത്രങ്ങളുടെയൊക്കെ തലയായി നിന്ന പേര് റോഡ്രിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞു നിന്ന, അസിസ്റ്റുകളുടെ കാര്യത്തിൽ റെക്കോർഡുകൾ തീർത്തിട്ടുള്ള ഫ്രാൻസിന്റെ താരം ഒലീസയും ആ ഒരു ലിസ്റ്റിൽ മിഡ്ഫീൽഡിൽ നിറഞ്ഞേക്കാണ്. ഇനി ഇംഗ്ലണ്ടിന്റെ ബെല്ലിംഗ്ഹാമാണ്. ബെല്ലിംഗ്ഹാമിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. മിഡ്ഫീൽഡിലെ തന്ത്രങ്ങൾ ഒരുക്കുക മാത്രമല്ല, ഗോൾ അടിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിന്ന് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. മുൻനിരയിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാം ഈ ഒരു വേൾഡ് കപ്പിലെ രണ്ട് ടോപ്പ് സ്കോറർമാരും മുൻനിരയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, സാക്ഷാൽ ലയണൽ മെസ്സി. ഗോൾഡൻ ബോൾ കിട്ടാത്തതിന്റെ പേരിൽ പലർക്കും വിമർശനങ്ങളും അല്ലെങ്കിൽ പിണക്കങ്ങളും ഒക്കെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ മെസ്സി ആ ഒരു ടോപ്പ് ലിസ്റ്റിൽ ഡ്രീം ഇലവനിൽ ഉണ്ടാവും. മറ്റൊരു പേര് ഗോൾഡൻ ബൂട്ട് വിന്നർ. ഈ ഒരു വേൾഡ് കപ്പിൽ, ഈ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരം എന്ന് പറയുന്ന നാഴികക്കല്ല് നേടിയെടുത്തിട്ടുള്ള, വെറും 3-3 ടൂർണമെന്റ് കൊണ്ട് ഒരുപാട് ചരിത്രം എഴുതിയിട്ടുള്ള എംബാപ്പെ. മറ്റൊന്ന്, ഈ വേൾഡ് കപ്പിലെ ഏറ്റവും സെൻസേഷണൽ സ്റ്റാറാണ്, ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഒരു വേൾഡ് കപ്പ് കൊണ്ട്, അതായത് വേൾഡ് കപ്പ് കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു താരമാണ്. അത് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് മാൻ ഹാലൻഡ് ആണ്. ഹാലൻഡും ആ ഒരു ലിസ്റ്റിലുണ്ട്. 3 ഫോർവേഡുകളാണ് മുൻനിരയ്ക്ക് നിയന്ത്രണം നൽകുന്നത്. കിടിലൻ ടീം, അമ്പോ, ഒരു രക്ഷയില്ല, ഭയങ്കര രസമുള്ളൊരു ടീം. ഏതായാലും ഇനി കഥകൾ ഒരുപാട് ഇവിടെ വെയിറ്റിംഗ് ആണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്രയാണ്. കൂടെ ഞാൻ അച്ചാണേ.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ലുലു സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
4: Lulu, where the world comes to shop.
5: Just feel like you're home.
6: Ye nenjil kudi irukku.
2: ദളപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
0: This is Radio Suno,
1: 91.7 FM,
0: Qatar's favorite radio station.

0: Scoreboard, an exclusive sports roundup show.
1: ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ, അതായത് ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ള ഏറ്റവും വലിയ കുറച്ച് റെക്കോർഡുകളിലേക്കാണ് ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. അപ്പൊ ആദ്യം തന്നെ ഗോളുകളിൽ തുടങ്ങാം. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള രണ്ട് ടീമുകളാണ് ഈ രണ്ട് ടീമുകളും ഫൈനലിൽ കളിച്ചിട്ടുള്ള ടീമുകളല്ല, പക്ഷെ സെമി വരെ എത്തിയിട്ടുള്ള ടീമുകളാണ്. അത് ഇംഗ്ലണ്ടും ഫ്രാൻസും ആണ്. 20 ഗോളുകൾ ഒരു ദാക്ഷിണ്യമില്ലാതെ എതിരാളികൾക്ക് മുകളിലേക്ക് പരസ്പരം അവർ രണ്ടുപേരും നേടിയെടുത്തിട്ടുണ്ട്. ഇനി ഗോൾ ശ്രമങ്ങളെ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് അത് സ്പെയിനാണ്. 140 ഗോളുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് സ്പെയിൻ നടത്തിയിട്ടുള്ളത്. പക്ഷെ പലതും ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെയിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വരും. ഇനി പാസുകളിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാസിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ലായിരിക്കും, ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ലായിരിക്കും. ഒരൊറ്റ പേര് മാത്രം സ്പെയിൻ 5470 പാസുകളാണ് സ്പെയിൻ ഈ ഒരു ടൂർണമെന്റിലുടനീളം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലീൻ ഷീറ്റുകളുടെ കാര്യത്തിലും സ്പെയിൻ തന്നെയാണ് ഒന്നാമതെത്തുന്നത്. ചാമ്പ്യൻ ടീം 7 ക്ലീൻ ഷീറ്റുകളാണ് ഈ ഒരു ടൂർണമെന്റിലുടനീളം കാഴ്ചവെച്ചിട്ടുള്ളത്. 7 ബെൽജിയത്തിനെതിരായിട്ടുള്ള ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ് ഒരു ഗോൾ വഴങ്ങിപ്പോയിട്ടുള്ളത്. ഗോളുകൾ ഏറ്റവും കൂടുതൽ വഴങ്ങിയത് ഇറാഖ്, തുനീഷ്യ, ഇംഗ്ലണ്ട് തുടങ്ങിയ ടീമുകളാണ്. ഇംഗ്ലണ്ട് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ലിസ്റ്റിലുണ്ടെങ്കിൽ പോലും ഗോൾ വഴങ്ങിയ ലിസ്റ്റിലും ഇംഗ്ലണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവർ 3 12 ഗോളുകൾ വീതമാണ് വഴങ്ങിയിട്ടുള്ളത്. പൊസിഷന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൊസിഷൻ ഉള്ളത് സ്പെയിനും അതുപോലെ തുർക്കിക്കുമാണ്. ഇരുവർക്കും 58% ഒരു ആവറേജ് പൊസിഷൻ ടൂർണമെന്റിലുടനീളം നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഫൗളുകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ഫൈനലിൽ കളിച്ചിട്ടുള്ള അർജന്റീനയുടെ പേരിലാണ്. 113 ഫൗളുകളാണ് അർജന്റീനയുടെ പേരിലുള്ളത്. അതുകൊണ്ട് തന്നെ യെല്ലോ കാർഡുകളുടെ കാര്യത്തിലും അർജന്റീന തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നു. 15 യെല്ലോ കാർഡുകളാണ് അർജന്റീനയ്ക്ക് ഈ ടൂർണമെന്റിലുടനീളം നേടിയെടുക്കേണ്ടതെന്ന്. ചുവപ്പ് കാർഡുകളുടെ കാര്യത്തിൽ സൗത്ത് ആഫ്രിക്കയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. 2 ചുവപ്പ് കാർഡുകൾ സൗത്ത് ആഫ്രിക്കയ്ക്കും നേടേണ്ടി വന്നു. സോ ഇതാണ് ഈ ടൂർണമെന്റിൽ, ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന കുറച്ച് കണക്കുകൾ. ഇനിയും കുറെ കഥകളും കണക്കുകളും ഒക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചു ആണേ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
2: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
1: അതേമോനെ മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
3: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
4: മർസ, ബി ഫ്രഷ്, ബി യു.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
6: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
7: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
6: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
8: Hi, Namaskaram. I'm Nadirsha.
9: You're listening to Radio Suno.
8: Radio Suno. Get it.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. Scoreboard. An exclusive sports roundup show.
2: രസകരമായിട്ടുള്ള ഒരു കണക്ക് പറയട്ടെ. രണ്ട് ഗോൾ കീപ്പർമാർ നടത്തിയിട്ടുള്ള ഈ ഒരു ടൂർണമെന്റിൽ നടത്തിയിട്ടുള്ള സേവുകളുടെ കണക്കാണ്. മാർട്ടിനസ് നടത്തിയിട്ടുള്ളത് 11 സേവുകളും, അതുപോലെ തന്നെ സ്പെയിനിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള ഇത്തവണത്തെ ഗോൾഡൻ ഗ്ലൗ നേടിയിട്ടുള്ള ഉനൈ സൈമൺ നടത്തിയിട്ടുള്ളത് 10 സേവുകളുമാണ്. ഓക്കെ, ഇത് പറയുമ്പോൾ ഇനിയാണ് ഇതിനകത്തുള്ള ഒരു ടെസ്റ്റ് വരുന്നത്. മാർട്ടിനസ് ഈ 11 സേവുകൾ നടത്തിയത് വേൾഡ് കപ്പ് ഫൈനലിൽ മാത്രമാണ്. ടൂർണമെന്റിലൂടെ നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സേവുകൾ ഉണ്ടാവും. ഫൈനലിൽ 11 സേവുകൾ മാത്രം മാർട്ടിനസ് നടത്തിയപ്പോൾ ടൂർണമെന്റിലുടനീളം ഉനൈ സൈമൺ നടത്തിയത് 10 സേവുകൾ മാത്രമാണ്. പക്ഷേ ഈ സേവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ക്ലീൻ ഷീറ്റുകളുടെയും ആ ടൂർണമെന്റിലുടനീളം അവരുടെ ഡിഫൻസിനെ നൽകിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള സപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഉനൈ സൈമൺ ആ ഒരു ഗോൾഡൻ ഗ്ലവ് കിട്ടിയത്. പക്ഷേ രസകരമായിട്ട് തോന്നി, എത്ര മാത്രം ശക്തമായിട്ടുള്ള അക്രമങ്ങളാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ അന്നത്തെ ദിവസം ആ ഒരു ഫൈനൽ മാച്ചിൽ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് അക്രമങ്ങൾ ഉണ്ടായിരുന്നു. അർജന്റീനയ്ക്ക് പലപ്പോഴും മത്സരത്തിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. നമ്മൾ കണ്ടിട്ടുള്ള പ്രതീക്ഷിച്ച ഒരു ഫൈനലിസ്റ്റുകളായിട്ടല്ല അർജന്റീനയെ നമ്മളന്ന് കണ്ടത്. എന്നാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം, അർജന്റീനൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ടൂർണമെന്റിലുടനീളം ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പിന്നിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസം ആരാധകർക്ക് നൽകാൻ ഫൈനലിൽ വരെയുള്ള എല്ലാ മത്സരങ്ങളിലും അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പം റൗണ്ട് 32 എവർദ്ദേക്കുള്ള മത്സരമാകട്ടെ, റൗണ്ട് 16 ഈജിപ്തിനെതിരായിട്ടുള്ള ഒരു മത്സരമാകട്ടെ, സ്വിറ്റ്സർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയൊക്കെ ആ പോരാട്ട വീര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ചില മത്സരങ്ങൾ അങ്ങനെയാണ്, ചില ദിവസങ്ങൾ അങ്ങനെയാണ്. ചില ടീമുകൾക്ക് ഏറ്റവും മികച്ചത് ആ ദിവസങ്ങളിൽ കാഴ്ചവെക്കാൻ കഴിയണമെന്നില്ല. എന്നാലും പൂർവാധികം ശക്തിയോടുകൂടി ഈ ഒരു ടീം തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് ഓടിപ്പോകാം. കൂടെ ഞാൻ അച്ചുവാണിത്. സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Gatos Happiness Frequency.
0: Radio Sino.
2: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
3: Lulu, where the world comes to shop.
4: Just feel like you're
5: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
6: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
5: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
6: 600-7124.
7: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
8: This is Radio Suno
0: 91.7 FM,
8: Qatar's favorite radio station.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Scoreboard, an exclusive sports roundup show.
3: പ്രവചന സിംഹമേ എന്നൊരറ്റാളെ വിളിക്കാണ്ടിരിക്കാൻ പറ്റൂല. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. റേഡിയോ സുനോയിൽ കൂടെ ഞാൻ അച്ചുവാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തുന്ന സമയത്തെ പ്രവചന സിംഹം എന്ന അടിവരെ ഇട്ട് പറയാൻ പറ്റുന്ന പേര് ഇ എ സ്പോർട്സിന്റെ പ്രവചനങ്ങളാണ് മോനെ. പ്രവചനങ്ങൾ 2010 മുതൽ 2016 വരെ നടന്നിട്ടുള്ള എല്ലാ വേൾഡ് കപ്പുകളിലും ആരായിരിക്കും ചാമ്പ്യന്മാരാകുന്നതെന്ന് കൃത്യം പ്രവചനങ്ങളാണ് ഇ എ സ്പോർട്സ് നടത്തിയിട്ടുള്ളത്. ആ കാര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർ മാറി നിന്നിട്ടില്ല. അവരുടെ പ്രവചനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോയിട്ടില്ല. ഓക്കെ, പ്രവചനങ്ങൾ ഇങ്ങനെ തന്നെയാണ്. 2010 സ്പെയിൻ ജയിക്കുമെന്ന് പറഞ്ഞു, സ്പെയിൻ ജയിച്ചു. 2014 ജർമ്മനി ജയിക്കുമെന്ന് പറഞ്ഞു, ജർമ്മനി ജയിച്ചു. 2018 പ്രഡിക്ഷൻ ഫ്രാൻസ് ജയിക്കുമെന്നായിരുന്നു, അതുപോലെ തന്നെ ഫ്രാൻസ് ജയിച്ചു. 2022 അർജന്റീന ജയിക്കുമെന്ന് പറഞ്ഞിട്ട് അർജന്റീന ജയിച്ചു. ഇതാ ഇപ്പം 2026 എത്തിയപ്പോൾ വീണ്ടും സ്പെയിനിന്റെ പ്രഡിക്ഷൻ തന്നെ സത്യമാകുകയാണ്. ഒമ്പോ 5 വേൾഡ് കപ്പുകളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കറക്റ്റായിട്ട് പ്രവചനം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. അതൊക്കെ എൻ്റെ പ്രവചനം. എൻ്റെ സെമി ഫൈനലിസ്റ്റുകളൊക്കെ ഏറെക്കുറെ കറക്റ്റായി. എന്നാലും എൻ്റെ പ്രവചനം ഒന്നും നടന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തോടുകൂടി നേരെ അടുത്ത പാട്ട് കേട്ടിട്ട് ഓടി വരാം. ഇ എ സ്പോർട്സിൻ്റെ ഈ പ്രവചന പരമ്പര തുടരട്ടെ. ഇനി 2030 അവരെങ്ങനെ ആയിരിക്കും പ്രവചിക്കുന്നതെന്ന് കണ്ടറിയാം. കൂടെ ഞാൻ അച്ചുവാണ്. സ്കോർ ബോർഡിൻ്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 101.7 FM.
1: Qatar's happiness frequency.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
5: Lulu, where the world comes to shop.
6: Just feel like you're home.
7: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
8: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
9: നമസ്കാരം, ഞാൻ രമ്യ നന്ദീശൻ.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. എന്തായാലും വേൾഡ് കപ്പിന്റെ ആവേശ പരമ്പരകളൊക്കെ കൂടിയിറങ്ങി, ഇനി വേൾഡ് കപ്പിന്റെ കഥകളിൽ നിന്നൊക്കെ നമ്മൾ അങ്ങോട്ട് തിരികെ ഇറങ്ങേണ്ട ഒരു ടൈമാണ്. രസകരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒരു വേൾഡ് കപ്പ്, ഒരുപാട് നായകന്മാരുടെ ജനനം കണ്ടിട്ടുള്ള ഒരു വേൾഡ് കപ്പ്, ഒസീനിയെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേൾഡ് കപ്പ്, മെസ്സിയുടെ ആ ഒരു ഗോഡ് ഫിഗർ വീണ്ടും വീണ്ടും അടിവരയിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു വേൾഡ് കപ്പ്, ഹാലൻഡ് എന്ന് പറയുന്ന ഒരു താരത്തെ നമ്മൾ ആഘോഷിച്ച ഒരു വേൾഡ് കപ്പ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ആ ഒരു നേട്ടത്തിലേക്ക് എത്താൻ കഴിയാതെ പോയതിൽ ആരാധകരുടെ ഹൃദയം നൊന്തൊരു വേൾഡ് കപ്പ്, മോഡ്രിച്ച് പടിയിറങ്ങിയ ഒരു വേൾഡ് കപ്പ്, നെയ്മറിന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ ആരാധകർ കൂടെ കരഞ്ഞിട്ടുള്ള ഒരു വേൾഡ് കപ്പ്, ജപ്പാന്റെ അവരുടെ ആ ഒരു സ്റ്റേഡിയത്തിനോടും ഗെയിമിനോടും ഉള്ള ആ ഒരു സ്നേഹം കണ്ടിട്ട് കൈയടിച്ചിട്ടുള്ള ഒരു വേൾഡ് കപ്പ്. അങ്ങനെ ഈ ഒരു വേൾഡ് കപ്പിൽ മനോഹരമായ ഒരുപാട് ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ചിലത് വേദനിപ്പിച്ചു, ചിലത് സന്തോഷിപ്പിച്ചു, ചിലര് കരയിപ്പിച്ചു, ചിലത് ചിരിപ്പിച്ചു. എന്തായാലും അത്രമാത്രം മനോഹരമായിട്ടുള്ള ഒരു വേൾഡ് കപ്പ് കൂടിയിറങ്ങുമ്പോൾ ഓർമ്മകൾ കൂടി കൊടിയിറങ്ങാണ്. ഓർമ്മകളോടൊപ്പം തന്നെ പിണക്കങ്ങളും വഴക്കുകളും കൊടിയിറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു വേൾഡ് കപ്പിന്റെ കാലത്ത് ഒരുപാട് പരിഭവങ്ങൾ ഉണ്ടായിരുന്നു, പിണക്കങ്ങൾ ഉണ്ടായിരുന്നു, വഴക്കുകൾ ഉണ്ടായിരുന്നു, ഫാൻ ഫൈറ്റുകൾ ഉണ്ടായിരുന്നു, ഫ്ലെക്സ് ബോർഡുകളുടെ പോരാട്ടം നാട്ടിലുണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഇനി സ്നേഹത്തിന്റെ നാളുകളാണ്. കഴിഞ്ഞ ആഴ്ചയോടുകൂടി ആ ഫൈനൽ കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസത്തെ ബെറ്റുകളും പറച്ചിലുകളും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അതൊക്കെ നിർത്തിയിട്ടുണ്ടാവും. എന്തായാലും ഒരുപാട് സന്തോഷത്തോടുകൂടി ഈ ഒരു വേൾഡ് കപ്പിന് കൂടി ഇറങ്ങുമ്പം സന്തോഷം എന്ന് പറയുമ്പോൾ തന്നെ ചില ടീമുകൾക്ക് സങ്കടം ഉണ്ടാവും എന്നറിയാം. പക്ഷേ ആ സങ്കടങ്ങളൊക്കെ മാറ്റി സൗഹൃദങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പിണക്കങ്ങളൊക്കെ മാറ്റി പരിഭവങ്ങളെല്ലാം തീർത്ത് സ്നേഹത്തോടുകൂടി ഇനി അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കാം ഫുട്ബോൾ ഫാൻസിന്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് കൂടാനും വഴക്ക് കൂടാനും വേറെയും രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു കിടിലോസ്കി അടുത്ത സ്പോർട്സ് വീക്കുകളൊക്കെ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്കോർ ബോർഡിൻ്റെ ടൈം കഴിഞ്ഞ് ഞാൻ കൂടി ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് വേണം. നെക്സ്റ്റ് വീക്കെൻഡിലേക്ക് വരുമ്പോൾ ഒരുപാട് രസകരമായിട്ടുള്ള കഥകൾ സ്പോർട്സ് ലോകത്തുനിന്ന് പറയാനുണ്ട്. അതൊക്കെയായിട്ട് ഓടി വരാം. കൂടെ ഞാൻ അച്ചുമായിരുന്നേ. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റ.
2: Chennai beats
3: Tamil head of the hour
4: in the art of podumakkolanda.

0: सुनो 91.7 FM Qatar's favorite radio station.
1: റൂമിലെ ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം. എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ. അതേപോലെ മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
2: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
8: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കിൽ കിട്ടും.
7: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
8: 6000 7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
9: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
9: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
10: This is Radio Suno
0: 91.7 FM,
10: Qatar's favorite radio station.

0: Smart Talk. Brought to you by Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're home. In association with
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞെനിസ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. സാധാരണ നമ്മൾ സ്മാർട്ട് ടോക്കിൽ അധികം സംസാരിച്ചു പോകാത്ത ഒരു മേഖലയിലേക്കാണ് ഇന്ന് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. കോപ്പി റൈറ്റിംഗ്. ഈ അടുത്ത് പരസ്യ മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ ഒരുപോലെ ആളുകൾ ശ്രദ്ധിച്ച ഒരൊറ്റ വരിയുണ്ടായിരുന്നു കേട്ടോ. അത് എഴുതിയത് അരുൺ അനൂപ് എന്നുള്ള ഒരു കോപ്പി റൈറ്ററാണ്. അദ്ദേഹം കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഒരു ട്രെയിനി കോപ്പി റൈറ്ററായിട്ട് ജോയിൻ ചെയ്ത് പിന്നെ ഒരു അസോസിയേറ്റ് ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടൊക്കെ മാറിയ വ്യക്തി കൂടിയാണ്. അരുൺ എഴുതിയ ഒരു വരിത ഇങ്ങനെയായിരുന്നു കേട്ടോ. I want AI to take my job. എന്റെ ജോലി AI ഏറ്റെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ക്യാപ്ഷനോട് കൂടി വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെയായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ആശയം യുനിസെഫ് പോലുള്ള വളരെ ഗ്ലോബലി അറിയപ്പെടുന്ന ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2026 കാൻ ലയൺസ് ഇന്റർനാഷണൽ ക്രിയേറ്റിവിറ്റി ഫെസ്റ്റിവൽ വേദിയിലും ഈ ഒരു വാക്കുകൾ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ഈ കാൻ ലയൺസ് ക്രിയേറ്റിവിറ്റി ഫെസ്റ്റിവൽ വേദി എന്ന് പറയുന്നത് ഈ പരസ്യങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഓസ്കർ വേദിയായിട്ട് കണക്കാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അരുണിനെ ഒന്ന് പരിചയപ്പെടാം. അരുൺ എന്ന കോപ്പി റൈറ്ററുടെ അനുഭവങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നത്. അരുൺ, വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം സ്മാർട്ട് ടോക്കിലേക്ക്. ഒരു റേഡിയോയിൽ വർക്ക് ചെയ്ത ഒരാളുകൂടിയാണ് FM റേഡിയോയില് കുറച്ചു കാലം, ഒരു 4 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കോപ്പി റൈറ്റിംഗിൽ തന്നെയായിരുന്നു അവിടെ, എന്തായിരുന്നു?
2: കോപ്പി റൈറ്റിംഗിലായിരുന്നു അവിടെയും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാന് അർജിന്റെ എല്ലാ പരാക്രമവും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അർജിന്റെ ഒരു എന്താ പറയാ, ഇന്ന ഡീപ്പായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിന്റെ മാർക്കറ്റിംഗും അഡ്വർടൈസിംഗും മാത്രമേ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സർഫസ് ലെവലിൽ മാത്രം ഞാന് ഒരു എന്താ പറയാ, ഇപ്പം സ്റ്റേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിൽ സർഫസ് ലെവലിൽ മാത്രം എനിക്ക് അതിനുണ്ട്.
1: എന്നാലും കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മള് ചിലപ്പോ പെട്ടെന്ന് വിചാരിക്കും ചെറിയ കാര്യമാണോന്ന്. ചെറിയ കാര്യമല്ല, ഒരു വലിയ സംഗതികൾ ഉള്ള ഒരു മേഖലയാണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കോപ്പി റൈറ്റിംഗിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു
2: എത്തിയത്? ആക്സിഡന്റൽ ആയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാന് PG കഴിഞ്ഞ് ജോലിയൊന്നും കിട്ടാതിരുന്നപ്പം പല ഭയങ്കര ഡെസ്പറേറ്റ് മൂവ്മെന്റ് ആയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പല ബ്രാൻഡ്സിനും ഒക്കെ നമ്മുടെ പ്രൊഫൈലും റെസ്യൂമൊക്കെ അയച്ചു കൊടുത്തു. പക്ഷെ അതിലൊന്നും ഒരു ലക്കും കിട്ടിയില്ല. പിന്നെ കിട്ടിയത് ഒരു പബ്ലിക് റിലേഷൻ ഫേമിലാണ്. SDR ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ കിട്ടിയത് എടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ആ ഒരു മൊമെന്റ്. അപ്പം അതെടുത്ത് കഴിഞ്ഞ ഒരു 2 മാസം കഴിയുമ്പോ എനിക്ക് മനസ്സിലായി ഇതിലൊരു എനിക്കൊരു ഹൈയും കിട്ടുന്നില്ല എന്നുള്ളത്. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പരിപാടി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിക്കുമ്പം പുള്ളിക്കാരിയാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇൻസ്റ്റഗ്രാമില് വാട്സാപ്പിലൊക്കെ പണ്ട് സ്റ്റോറി സ്റ്റേറ്റസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ക്യാപ്ഷൻസ് ഭയങ്കര വേർഡ് പ്ലേയും പണ്ണൊക്കെ ആയിട്ട് പൺ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് ഒക്കെ ഇടുമായിരുന്നു. അപ്പം പുള്ളിക്കാരി അങ്ങനെ സജസ്റ്റ് ചെയ്ത് കോപ്പി റൈറ്റിംഗ് ട്രൈ ചെയ്തൂടെ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വാക്കിനെ കേൾക്കുന്നത് കോപ്പി റൈറ്റിംഗ്. അപ്പം ഞാൻ പുള്ളിക്കാരിയോട് ചോദിച്ചു എന്താണ് ഈ കോപ്പി റൈറ്റിംഗ് പരിപാടി. ഒന്ന്, ഈ ബ്രാൻഡ്സിന് വേണ്ടിയിട്ടും ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പരസ്യങ്ങൾ എഴുതുന്ന ഒരു ആളെയാണ് കോപ്പി റൈറ്റർ എന്ന് പറയുന്നത്. ഞാൻ അത്രയും കാലം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ CEO അല്ലെങ്കിൽ മുതലാളി ഇരുന്ന് എഴുതുന്നതായിരിക്കും ഇതിന്റെ പരസ്യം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് എനിക്ക് റെവലേഷൻ കിട്ടിയത്, ഇത് എഴുതാനും ഒരാളുണ്ടാവും, അയാൾക്ക് പൈസ കൊടുക്കാനും ബ്രാൻഡ്സ് റെഡിയാണെന്നുള്ളത് എന്നുള്ള ഒരു കാര്യം. അപ്പം അന്ന് മുതലാണ് ഞാൻ ഇങ്ങനൊരു പണി എന്നെ നാട്ടിലുണ്ട് എന്നുള്ളത്
1: മനസ്സിലാക്കി
2: തുടങ്ങിയത് അന്നായിരുന്നു.
1: അതെ. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ
2: അതിനെ പറ്റി മനസ്സിലാക്കി. അത് കഴിഞ്ഞ് മനസ്സിലാക്കി പിന്നെ ഞാൻ ഈ കോപ്പി റൈറ്റിംഗ് പ്രൊഫഷനിൽ അപ്ലൈ ചെയ്ത് തുടങ്ങി. അപ്പം അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പം തന്നെ കിട്ടിയിട്ടില്ല. അപ്പം അവരെല്ലാരും ചോദിക്കുന്ന പോർട്ട്ഫോളിയോ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പോർട്ട്ഫോളിയോ ഇല്ല. അപ്പൊ പിന്നെ നമ്മള് റാൻഡം ബ്രാൻഡ്സ് എടുത്തിട്ട് ഇല്ലാത്ത ബ്രീഫിന് വേണ്ടിയിട്ട് നമ്മള് പരസ്യം ചെയ്ത് നമ്മൾ കപ്പാസിറ്റിക്ക് അനുസരിച്ച രീതിയിലുള്ള പരസ്യങ്ങൾ ചെയ്ത് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തു. അങ്ങനെയാണ് ഫസ്റ്റ് കോപ്പി റൈറ്റിംഗ് പ്രൊഫഷനിലേക്ക് കയറി വരുന്നത്. അതാണ് എന്റെ ഒരു അതായിരിക്കാം ചിലപ്പം എന്നെ ഒരു എന്റെ ഒരു ഫസ്റ്റ് ജോബിലേക്ക് ലാൻഡ് ചെയ്യിക്കാൻ സഹായിച്ചത്.
3: ഓക്കെ, അതിനുശേഷം കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്ന മഹാസമുദ്രത്തിലേക്ക് എടുത്ത് ചാടുന്നു.
2: അതെ, എടുത്ത് ചാടി.
3: കോപ്പി റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പോഴും നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കോപ്പി റൈറ്റർ കോപ്പി റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല, എന്താണ് കോപ്പി റൈറ്ററുടെ ഒരു ഒരു ഒരു ജോലി, അല്ലെങ്കിൽ അയാൾ എന്താണ് ചെയ്യുന്നത്?
2: ഒറ്റവാക്കി പറയുകയാണെങ്കിൽ കൂലി എഴുത്തുകാരൻ, പൈസക്ക് വേണ്ടി എഴുതുന്ന ഒരു മനുഷ്യൻ, അതാണ് കോപ്പി റൈറ്റിംഗ്. കുറച്ചുകൂടി വലുതാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ പോക്കറ്റിൽ നിന്ന് നാല് വരി എഴുതിക്കൊണ്ട് അവരുടെ പോക്കറ്റ് കാലിയാക്കുന്ന ഒരു മനുഷ്യൻ, ഇതാണ് കോപ്പി റൈറ്റർ.
3: അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ മറ്റുള്ളവരിലേക്ക് വളരെ വേഗം എത്തിക്കുന്ന ഒരാൾ.
2: അതെ, ബ്രാൻഡിന്റെ ശബ്ദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതാണ് ഒരു കോപ്പി റൈറ്റർ.
3: പലപ്പോഴും ഞാൻ ചില കോപ്പി റൈറ്റേഴ്സിന് ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലോ, പല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മത്സരമാണല്ലോ കോപ്പി റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ എങ്ങനെ വെറൈറ്റികൾ കൊണ്ടുവരാം എന്നുള്ളൊരു മത്സരം നടക്കുന്നതായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്, ഒരു ക്രിയേറ്റീവ് കോമ്പറ്റീഷൻ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ?
2: കോമ്പറ്റീഷൻ ഈ ഫീൽഡിൽ ഉള്ളത് തന്നെയാണ്. ഇപ്പൊ അപ്പുറത്തേക്കുന്ന ഏജൻസിയിലെ റൈറ്ററോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡയറക്ടറോ എന്ത് കൊണ്ടുവരും എന്നുള്ളത് നമ്മളും ഇവിടെ മോണിറ്റർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും അതൊന്നും നോക്കാറില്ല. അത് ഏജൻസി വേഴ്സസ് ഏജൻസി എന്നുള്ള ഒരു കോമ്പറ്റീഷൻ മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന ഒരു പരസ്യം കൺസ്യൂമർ എൻ കൺസ്യൂമറിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്, അവിടെയാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ഏജൻസി അവരെന്തായാലും നോക്കി നിൽക്കും. അവരുടെ കോമ്പറ്റീഷൻ ആണ്, അവരുടെ ജോലിയുടെ ഭാഗമാണ്, അവരെന്തായാലും അത് നോക്കി നിൽക്കും. കോമ്പറ്റീഷൻ എല്ലാ ഏത് ഫീൽഡിലുള്ള കോമ്പറ്റീഷൻ പോലെ ഈ ഫീൽഡിൽ.
3: പക്ഷേ
2: നമ്മുടെ കൺസേൺ അല്ലെങ്കിൽ എന്റെ കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു പരസ്യം കൺസ്യൂമറിന് അപ്പീൽ ചെയ്യുക എന്നുള്ളതിൽ മാത്രമാണ്. അത് അവർക്ക് റെസനേറ്റ് ആയി കഴിഞ്ഞാൽ എന്റെ ജോബ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അവിടെയാണ് എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്.
3: അരുണിന്റെ കുറച്ച് വർക്കുകളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു എങ്കിൽ പോലും
2: ഞാൻ അത്ര ഭയങ്കര എന്താ പറയാ കൊമേഴ്ഷ്യലി ഇന്ത്യയില് ഭയങ്കര വൈറലായിട്ടുള്ള ആഡൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ഈ സോഷ്യൽ ഇഷ്യൂസിനെ ബേറ്റ് ചെയ്തിട്ടുള്ള ആഡുകളായിരിക്കും എന്റെ ആഡ് കുറച്ചുകൂടി വൈറലായി പോയിട്ടുണ്ടാവും. അതൊന്ന് യൂണിസെഫിന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ആഡ് ഐ വാണ്ട് എഐ ടു ടേക്ക് മൈ ജോബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നു. ഒരു മറ്റേ ടോപ്പ് ഫൈവ് സോഷ്യലി റെസ്പോൺസിബിൾ ആഡായിട്ടൊക്കെ ഷോർട്ട്ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആഡാണത്. അത് ഒന്നുണ്ട്. പിന്നെ എൻ എച്ച് എസ് എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഹെൽത്ത് സൊസൈറ്റി നേരിടുമ്പോൾ ഇംഗ്ലണ്ടിലെ ഒരു ഹെൽത്ത് ബേസ് അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഹിൽ യു ബി ഏബിൾ ടു ഡ്രോ ദ ലൈൻ നോട്ട് സ്മോക്കിംഗ് ആന്റി ടൊബാക്കോ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ അത് ഇന്ത്യയിൽ പോപ്പുലർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
3: കാരണം ഞാൻ അരുണിനെ വിളിക്കാനുള്ള കാരണം ഐ വോണ്ട് എ ഐ ടു ടേക്ക് മൈ ജോബ് എന്നുള്ള ഒരു ക്യാപ്ഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് ആരാ ഇത് എഴുതിയത്, ആ മഹാനെ ഒന്ന് കാണണമല്ലോ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോ ഓ കൊള്ളാർ, ഇതിന്ന് എന്റെ തലയിൽ എന്താ വരാതിരുന്നത് എന്ന് ആലോചിച്ച് അന്വേഷിച്ചു പോയപ്പോഴാണ് അരുണിനെ കണ്ടിട്ടുണ്ടായിരുന്നത്, അരുണിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചു പോയത്. ശരിക്കും ആ ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ, എന്റെ ജോലി എ ഐ ഏറ്റെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ചിന്തയ്ക്ക് ഒരു വലിയ കൈയടി ആദ്യം പറയാണ് കേട്ടോ.
2: ഓക്കെ,
3: അത് എനിക്ക് തന്നെ ഒരുപാട് ഗ്ലോബലി ഒരുപാട് പേര് ശ്രദ്ധിച്ച ഒരു ഒരു ക്യാമ്പയിൻ തന്നെ ആയിട്ടത് മാറിയല്ലേ.
2: അത്യാവശ്യം ഞാൻ അങ്ങനെ ഗ്ലോബലി വൈറൽ ആക്കാന്നുള്ള ഒരു ഇന്റൻഷൻ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നില്ല. അത്
3: ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്യാൻ സ്ലൈംസ് എന്നുള്ളത് അതൊരു പരസ്യങ്ങളെ സംബന്ധിച്ചൊരു ഓസ്കർ വേദിയാണോ?
2: അതെ, പരസ്യങ്ങളുടെ ഒരു ഓസ്കാറാണ് ക്യാൻസ്. ഏതൊരു അഡ്വർടൈസിംഗ് പ്രൊഫഷണലും ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരു വേദിയാണ് ക്യാൻസ് ലൈൻസ് എന്ന് പറയുന്നത്. എനിക്ക് ചിലപ്പം ഒരു ബൈപാർ ടിക്കറ്റോടും കൂടി കിട്ടിയതായിരിക്കാം, പക്ഷേ ഞാൻ ചെറിയ ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ നോക്കുവാണെങ്കിൽ അതിനെ കുറിച്ച് വായിച്ചു പോകുമ്പോൾ വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച 5 റെസ്പോൺസിബിൾ പരസ്യങ്ങളുടെ പട്ടികയിൽ എഡിറ്റേഴ്സ് പിക്ക് ആയിട്ടാണ് അരുണിന്റെ ക്യാമ്പയിൻ വന്നത് അല്ലേ?
2: അതെ അതെ.
3: ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് എഴുതാനിരിക്കുന്നത്, അങ്ങനെ മനസ്സിൽ വരുന്നത് അങ്ങനെ പോയിന്റ് ചെയ്ത് പോവാണോ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി സമയം നിങ്ങൾ ശരിക്കും കോപ്പി റൈറ്റേഴ്സ് എങ്ങനെയാണ് നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് അങ്ങനെ പോവാറാണോ, അതോ മൈൻഡിൽ വരുന്നത് സ്റ്റക്ക് ആവുന്നതനുസരിച്ച് എഴുതി പോവാ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് പോവാ, എങ്ങനെയാണ് രീതി എങ്ങനെയാണോ?
2: ഞാന് എനിക്ക് തോന്നുന്നത് വൺ ടി പ്രൊഫഷനിലേക്ക് ഞാൻ എൻ്റർ ആയതിന് ശേഷം ഞാൻ 24/7 ഓൾമോസ്റ്റ് അലേർട്ട് ആണ്. ഞാനിപ്പോ ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ഒരു സാധനം കൂടിയും എനിക്ക് സ്ട്രൈക്കിംഗ് ആയി തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ ഉറക്കം വിഡ്രോ ചെയ്തിട്ട് എന്റെ ഗൂഗിൾ കീപ്പിൽ ഞാൻ എഴുതി വെക്കും. എന്നിട്ട് ഉറക്കം കണ്ടിന്യൂ, അടുത്ത ദിവസം രാവിലെ എടുത്തു വെക്കുമ്പോൾ ഈ സാധനം ഇവിടെ ഉണ്ടാവും. ഇങ്ങനെയാണ് ഐഡിയാസ് ഇതാക്കുന്ന. ഉറക്കത്തിലോ അല്ലെങ്കിൽ ഏത് മൊമെന്റിലാണോ ഒരു എന്തെങ്കിലും ഒരു തീരോ തോട്ട് വരുന്നത്, അത് അപ്പൊ തന്നെ എഴുതി വെക്കുക എന്നുള്ളതാണ് പ്രോസസ്. പിന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന്റെ പേത് പ്രോസസ് വരുന്നത്.
3: കൊറേ തവണ റീറൈറ്റ് ചെയ്ത് അങ്ങനെയാണോ?
2: എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ലിബർട്ടി അല്ലെങ്കിൽ ഫോർച്യൂൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എഴുതുന്നത് അധികം റീറൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാനിത് എന്റെ ഒരു മുകളിലുള്ള ഒരു അതോറിറ്റിക്ക് സെൻഡ് ചെയ്യുമ്പോൾ ഐ മേക്ക് ഷുവർ ദിസ് ഇസ് ദ ബെസ്റ്റ് എന്നുള്ള രീതിയില് ഇതിന്റെ അപ്പത്തേക്ക് ഇത് പോളിഷ് ചെയ്യാൻ അല്ലെങ്കിൽ റിഫൈൻ ചെയ്യാൻ ഇല്ല എന്നുള്ള രീതിക്ക് ഞാൻ ഇതിന്റെ അപ്പുറത്തേക്ക് ലൈക്ക് ഞാൻ കൺവിൻസ് ആവണല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷം ആണല്ലോ അപ്പുറത്തേക്കുന്ന ആളും കൺവിൻസ് ആവാൻ പാടുള്ളൂ. അപ്പം എന്റെ ഒരു എന്താ പറയാ, ഞാൻ കൺവിൻസ് ആയതിന് ശേഷം മാത്രമേ ഞാനിത് ഇതിന്റെ മുകളിലേക്ക് ഞാൻ ടെൻഡ് ചെയ്യുള്ളൂ. അപ്പം റിഫൈനിങ് എന്റെ ഉള്ളിൽ പലതവണ കഴിഞ്ഞിട്ടേ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ഫൈനൽ അഡ്വർടൈസ്മെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കുള്ളൂ. വേറെ ആർക്കും ഇതിലൊരു കുറ്റം പറയാനില്ല എന്നുള്ള രീതിയിൽ മാത്രമേ ഞാനത് സബ്മിറ്റ് ചെയ്യുള്ളൂ.
3: കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ മഹാസമുദ്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പി റൈറ്റർ അരുൺ അനൂപ്, അദ്ദേഹം ഇന്റർനാഷണലി ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ്. മലപ്പുറമാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.
0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
4: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം. എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ. അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
5: ഓണിയൻ ഈജിപ്റ്റ് 1 kg ₹2 50 ദിർഹം. ടൊമാറ്റോ സിറിയ 1 kg ₹3. വാട്ടർമെലൻ സിറിയ 1 kg ₹2. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg ₹3. പ്രോൺസ് 1 kg ₹19 50 ദിർഹം. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg ₹29.75 ദിർഹം. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
6: മർസ, ബി ഫ്രഷ്, ബി യു.
7: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
8: നമസ്കാരം, ഞാൻ സന്തോഷ് കിഴാറ്റു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7

0: Smart Dog.
1: Brought to you by
0: Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop.
2: Just feel like you're home.
1: In association with
3: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar Promise nalkuna complete transparency.
4: പരസ്യങ്ങളുടെ ഓസ്കർ വേദിയായ ക്യാൻ ലയൺസ് ഇന്റർനാഷണൽ ക്രിയേറ്റിവിറ്റി ഫെസ്റ്റിവൽ വേദിയിൽ ശ്രദ്ധേയ സാന്നിധ്യമായ കോപ്പിറൈറ്റർ അരുൺ അനൂപ്, അദ്ദേഹമാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. കോപ്പിറൈറ്റിംഗിലെ ക്യൂരിയോസിറ്റികളെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിച്ചു വരികയാണ്. വരികൾക്കിടയിലെ കൗതുകങ്ങൾ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അരുൺ, നമുക്കറിയാം ഇന്റർനാഷണലി അല്ലെങ്കിൽ ഗ്ലോബലി ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള ക്യാമ്പയിൻസ് ഒക്കെ എപ്പോഴും സംഭവിക്കാറുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയാറുണ്ട്. കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളതിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ, രസകരമായിട്ടൊരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഭയങ്കര പെട്ടെന്ന് ആളുകളിലേക്ക് കണക്ട് ചെയ്തൊരു ക്യാമ്പയിനെ കുറിച്ച് പറയാൻ പറ്റുമോ?
5: പണ്ടുണ്ടായിട്ടുള്ളത് എനിക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന മറ്റേ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനെ കെട്ട് നടക്കുക, അത് ഒരു മിഡിൽ മലയാളിനെ എന്താ പറയാ സഹായിച്ചിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. ഏത് തരത്തിലായാലും അവര് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അവര് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രാൻഡിനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു കോമൺ പേഴ്സണെ
4: ഇപ്പൊ ബിസിനസ് ഡ്രിവൺ ആയിട്ടുള്ള ഇങ്ങനത്തെ ക്യാമ്പയിൻസ് ഉണ്ടല്ലോ, അതില് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിൽ എന്തെങ്കിലും ഒരു കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ടോ?
5: ബിസിനസ് ഡ്രിവൺ ആയിട്ട് മാത്രം എഴുതിയിട്ടുള്ള വരികളിലേക്ക് എനിക്ക് ശ്രദ്ധ അധികം
4: പോകാറില്ല.
5: കാരണം അത് അതൊരു ബേസിക് എന്താ പറയാ സർഫസ് ലെവലായി ഇൻസൈറ്റിന്റെ പുറത്ത് മാത്രമായിരിക്കും. ചിലപ്പോ ബ്രാൻഡിന്റെ ബ്രീഫ് അത് തന്നെയായിരിക്കും, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾ എഴുതുമ്പം അത് മാത്രമായിരിക്കും ഉദ്ദേശിച്ചിട്ട് എഴുതിയിട്ടുണ്ടാവുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു വാല്യൂ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് ഈ പുറത്ത് വെച്ചുന്ന ഏജൻസിയോ അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് പേഴ്സന്റെ ടേക്ക് ആണ്. ബിസിനസ് ഡ്രിവൺ ആയിട്ട് മാത്രം നമുക്കൊരു ലൈൻ എഴുതി കഴിഞ്ഞാൽ ബിസിനസ് ജനറേറ്റ് ചെയ്യും, ഒഫ്കോഴ്സ് അതുണ്ടാവും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു പേർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ ആസ് എ ക്രിയേറ്റീവ് ഇൻഡിവിജ്വൽ എന്നുള്ളത് ഡൗട്ട് ആണ്.
4: ആളുകളുമായി കണക്ട് ആകുന്നതാണ് ഒരു കോപ്പി റൈറ്ററുടെ ഒരു വിജയം എന്ന് പറയുന്നത്?
5: അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ബാക്കി എന്താ പറയാ, ഇപ്പൊ നമ്മള് കേട്ടുമറന്നിട്ടുള്ള ഇപ്പം എന്റെ ഒരു പ്രീ ക്യാമ്പയിൻ ഐ വോണ്ട് എ ടു ടേക്ക് മൈ ജോബ് എന്നുള്ളത് എല്ലാരും കേട്ടുമറിച്ചിട്ടുള്ള ഒരു ലൈനാണ്. അത് ഞാൻ റീകോൾ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് അങ്ങനെ മാത്രമല്ല ഒരു എന്താ പറയാ ഒരു സക്സസ്ഫുൾ ക്യാമ്പയിന്റെ ജനനം ഉണ്ടാവുന്നത് അങ്ങനെ മാത്രമല്ല. അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ ക്യാമ്പയിൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്താ പറയാ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വീട്ടിൽ തുടങ്ങും വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടക്കുമെന്നുള്ളത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു സാധനമാണ്. കേറ്റമാറുന്നത് മാത്രമല്ല, ആൾക്കാരെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഇത് ഞാൻ ഇപ്പം താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് ഞാൻ എഴുതിയില്ലല്ലോ, എന്തുകൊണ്ട് എനിക്ക് ഇതൊക്കെ തോന്നിയില്ല എന്നുള്ളൊരു സാധനം. ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ഇത് എന്നെ ഉദ്ദേശിച്ചിട്ടാണ്, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തോന്നല് ജനിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കോപ്പിറൈറ്ററുടെ ജോലി. അത് വായിക്കുന്ന കാണുന്ന കേൾക്കുന്ന ആളുടെ ഉള്ളില് ഒരു ഹുക്ക് ബിൽഡ് ചെയ്തിട്ട് അവർക്ക് ആ ബ്രാൻഡിനോട് ഒരു ദേഷ്യം ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു
4: അതിൽ തന്നെ എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, ഇപ്പൊ സിമ്പിൾ ആയിരിക്കും ചില കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു എഴുത്തായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും സിമ്പിൾ കാര്യം ഇത്രയും വളരെ ലളിതമായിട്ട് നമ്മളുടെ അരികിലേക്ക് എത്തുക എന്നൊരു കാര്യം കൂടി ഇതിന്റെ പിന്നിൽ സംഭവിക്കുന്നുണ്ടല്ലേ?
5: അത് എല്ലാവർക്കും തോന്നുന്നു ഇത് ഇത്ര സിമ്പിൾ ആണ്, ഇത് നാല് വാക്കുകൾ ചേർത്ത് വെക്കുന്ന ഒരു പരിപാടി അല്ലേ എന്നുള്ള എല്ലാവർക്കും തോന്നുന്നു. പക്ഷെ ആ നാല് വാക്കുകൾ എത്ര പേരുടെ തലയിൽ വരും, ഇതിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം ആ ഒരു ചിന്തയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കോപ്പിറൈറ്റേഴ്സിന്റെ കാലിബർ ഇരിക്കുന്നത്. ഇത് ഇപ്പം വാക്കുകളും അക്ഷരങ്ങളും എല്ലാവരുടെ ഡിക്ഷണറിയിലുണ്ട്. ഇപ്പം എനിക്കും തനിക്ക് 26 അക്ഷരങ്ങൾ കയ്യിലുണ്ട്.
4: 26 അൽഫബറ്റ്സ് മലയാളത്തിലാണെങ്കിൽ അതിലപ്പുറം
5: അറേഞ്ച് ചെയ്തില്ല. പക്ഷെ ഇതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിലാണ്

0: ും എനിക്ക് അറിയില്ല. അപ്പം കാരണം മേ ബി ഞാനൊരു ട്രെയിൻഡ് റൈറ്ററോ അല്ലെങ്കിൽ എന്താ പറയുക ഫാഷനേഴ്സ് റൈറ്ററോ ഒന്നും ആയില്ലായിരിക്കാം. എനിക്കറിയില്ല ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ കോംപ്ലക്സിറ്റീസ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ എഴുതുന്നു, എനിക്ക് ഒരു കിട്ടുന്ന ബ്രീഫ് അനുസരിച്ച് ഞാനൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത്രയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എഴുതാനുള്ളത് മാത്രമേ ഉള്ളൂ. അതെ,
1: അതിനൊരു ഭാഗ്യമായിട്ട് നമുക്ക് കണക്കാക്കാം.
0: ഞാനെല്ലാം ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെ കാണുമ്പോൾ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ AI റിലേറ്റഡ് ആയിട്ട്, ഇപ്പൊ AI റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഒരു ക്യാപ്ഷൻ അത്രമാത്രം ശ്രദ്ധേയമായി മാറിയത്. ഈ കോപ്പി റൈറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലെ AI ഒരു ഒരു കടന്നുവരവിനെ എങ്ങനെ കാണുന്നു?
0: ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, AI കാരണം റീസെന്റ് എന്റെ ജോബ് പോയി പോയിട്ടുണ്ട്.
1: അയ്യോ,
0: അപ്പം അല്ല, അത് ഞാൻ ഇൻട്രസ്റ്റിംഗ് എടുക്കുന്നുള്ളൂ. അപ്പം AI സ്പീഡ് ആണ് ഏറ്റവും കൂടുതൽ AI അഡ്വാൻറ്റേജ്. അപ്പം എന്റെ അഡ്വാൻറ്റേജ് അതല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പം AI ഡെലിവർ ചെയ്യുന്ന മില്ലി സെക്കൻഡ്സിൽ എനിക്ക് കോൺസെപ്റ്റ് ഐഡിയാസോ അല്ലെങ്കിൽ കോപ്പിയോ ഡെലിവർ ചെയ്യാൻ പറ്റിക്കോളെന്ന്
1: ഇല്ല,
0: നിർബന്ധമില്ല. കാരണം AI ഒരു മെഷീനാണ്, ഞാനൊരു മെഷീനാണ്. അപ്പം അതെന്തായാലും എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിക്കോളെന്നില്ല. പിന്നെ ഓഡിയോ ആണ്, AIനോട് ഇത് 100 ഐഡിയ ചോദിച്ചാലും 10 ഐഡിയ ചോദിച്ചാലും 150 ഐഡിയ ചോദിച്ചാലും വിത്തിൻ മില്ലി സെക്കൻഡ്സ് അത് ഡെലിവർ ചെയ്യും. അത്രയും വോളിയം എനിക്ക് ആസ് എ മനുഷ്യൻ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ ഇൻസൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കുറിച്ച് കൊള്ളുന്ന രീതിയിലുള്ള ഐഡിയകൾക്കും കോപ്പിയും ഡെലിവർ ചെയ്യാന്നുള്ളത്. അത് ചിലപ്പം AI എന്നോട് ചിലപ്പോൾ തോറ്റു പോവായിരിക്കും. കാരണം AI കാണാത്ത ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടാവും, AI കാണാത്ത കേരളം ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അവിടെ ആയിരിക്കും എന്റെ അഡ്വാൻറ്റേജ്. ആ അഡ്വാൻറ്റേജ് ഞാൻ ലെവറേജ് ചെയ്യാൻ വേറെ ഏതെങ്കിലും മെക്കിൽ പുറങ്ങൾ തപ്പി പോകേണ്ടി വരുമായിരിക്കും. അത്
1: ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. AI കാണാത്ത കേരളവും AI കാണാത്ത അല്ലേ ജീവിതങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റിനും ഉണ്ടെന്നുള്ളതാണ്.
0: അതെ, അത് ചിലപ്പം 2 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ AI പിടിച്ചെടുക്കുമായിരിക്കും. അതുവരെയെങ്കിലും എനിക്ക് സമയം ഉണ്ടാവും.
1: അപ്പൊ ഇനിയിപ്പം എന്തൊക്കെയാണ്, എന്തെങ്കിലും സ്വപ്നങ്ങൾ ഇനിയും ഉണ്ടോ? ഈ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് എങ്ങനെയാണ്, ഫ്രീലാൻസ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതോ ഒരു കമ്പനി അങ്ങനെയാണോ, എങ്ങനെയാണ്?
0: ഇപ്പൊ ഞാൻ നോക്കുന്ന ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഇത്രയും കാലം ഒരു അഡ്വർടൈസിംഗ് ഏജൻസിക്ക് വേണ്ടിയിട്ടായിരുന്നു, മൾട്ടിപ്പിൾ ഏജൻസീസിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഭയങ്കര രീതിയിൽ വർക്ക്ഔട്ട് ആയില്ല. ഇനി നെക്സ്റ്റ് പരിപാടി ഞാൻ അന്വേഷിച്ച് തുടങ്ങണം.
1: ഇപ്പൊ ഈ ക്ലയൻസ് ഇപ്പൊ നമ്മളുടെ അടുത്തൊരു ആഡ് ആവശ്യപ്പെടുന്നു, നമ്മളൊരു സംഭവം എഴുതുന്നു, പിന്നെ അവരുടെ ആവശ്യവും നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയും തമ്മിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വർക്ക് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവർ പറയും ചിലപ്പം നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടായിരിക്കും കൊടുക്കുക, ചിലപ്പോൾ അവർ മാറ്റാനായിട്ട് ചിലപ്പം ചേഞ്ച് പറയുന്നു. അപ്പൊ ഇത് രണ്ടിനെയും കൂടെ എങ്ങനെ കൂട്ടിക്കെട്ടി കൊണ്ടുപോവുക?
0: അത് രണ്ടും എങ്ങനെ കൂട്ടിക്കെട്ടിക്കുന്നു എന്നത് ക്ലയന്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ വിശ്വസിക്കണം. കാരണം ആസ് ആൻ ഏജൻസി നമ്മൾ എല്ലാരും വിശ്വസിക്കുന്നുണ്ട് അവരുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വേദിയെ പോലെയാണ്.
1: അതെ,
0: അത് വളരുന്നത് കാണുന്നത് നമുക്കും ഇഷ്ടമുള്ള കാര്യമില്ല. അപ്പം അവര് വിശ്വസിക്കണം എന്നുള്ളതാണ്, കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു. ഇപ്പം നമുക്ക് എഴുതി നാട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലയന്റിനും ആ വാക്കുകളോട് കൺവിൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അതെ, അപ്പം അങ്ങനെയാണ് ഞാൻ ഇതുവരെ ടാക്കൾ ചെയ്തിട്ടുള്ളത്.
1: അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് എത്താൻ പറ്റി അരുണ്. ഇനിയും അത് സാധ്യമാവട്ടെ, ഇനിയും തുടർന്നുകൊണ്ടിരിക്കട്ടെ, ഗ്ലോബലി ഇനിയും ശ്രദ്ധിക്കപ്പെടട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിക്കുന്നു. നമ്മളുടെ ഈ ഇന്റർവ്യൂവിന് ഒരു ടാഗ് ലൈൻ കൊടുത്താൽ എന്ത് കൊടുക്കാം?
0: കഥയില്ലാത്തവന്റെ കഥ.
1: ഓക്കെ, എനിക്കും കഥയില്ല, അരുണിനും കഥയില്ല, കറക്റ്റായി. എങ്ങനെയും അത് വെറുതെ പറഞ്ഞതാണെങ്കിലും വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് കേട്ടോ.
0: നമുക്ക് രണ്ടുപേർക്കും കഥ ഉണ്ടാവട്ടെ.
1: അതെ, എത്രയും പെട്ടെന്ന് കഥ ഉണ്ടാവട്ടെ. താങ്ക് യു അരുൺ, താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിന്.
0: താങ്ക് യു.
1: ബൈ ബൈ ബൈ. വ്യത്യസ്തമായിട്ടുള്ള ചില ചിന്തകളും വരികൾക്കിടയിലെ കൗതുകങ്ങളും ഒക്കെയായിട്ട് കോപ്പി റൈറ്റർ അരുൺ അനൂപ് ആയിരുന്നു ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു മേഖലയെക്കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻസ് ഒക്കെ വരുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ട അത്തരത്തിലുള്ള ക്യാമ്പയിനുകളെ കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ട് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് ഇതാ നമ്മൾ എത്തിക്കുകയാണ് കേട്ടോ. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കേൾക്കാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Favorite radio station. What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatari

0: Sale on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive a 100 Qatar Riyal free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
1: Lulu, where the world comes to shop. Just feel like
2: you're Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: Adi, in a birthday celebration in the cello end.
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
6: ചെന്നൈ ബീറ്റ്സ്.
7: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Room le key aicha, nya shop cheyam. Endo call ottittundallo. Adhe mone, Marseille weekend super deals.
2: Onion Egypt 1 kg 2 riyal 50 dirham. Tomato Syria 1 kg 3 riyal. Watermelon Syria 1 kg 2 riyal. Orange Valencia Egypt 1 kg 3 riyal. Prawns 1 kg 19 riyal 50 dirham. Pakistan beef with bone 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station.
1: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
2: Lulu, where the world comes to shop.
3: Just feel like you're
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെയാ പോയാലോ?
5: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

Radio Suno 91.7 FM, Qatar's favorite radio station.

0: सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।